0: പൊന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: You are listening to Home 92.2 FM. Home is a feeling. நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: പൊന്നോണം ഇങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും മൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബായ് ഖേർ. ഏവർക്കും ഹൃദ്യമായ തിരുവോണാശംസകൾ. തിരുവോണം ഇതാ ഇങ്ങെത്തിക്കഴിഞ്ഞു. വെൽക്കം ടു ഹോം 92.2.

0: In 2FM, Aditya Show, Wake Up Call with Jaya, brought to you by Green Farm Superfoods. സദ്യ ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും എന്നറിയാം. കുറേയേറെ പേർ സദ്യ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അറിയാം. ഇതിലേത് ഗ്രൂപ്പിലാണ് നിങ്ങൾ പെടുന്നത്? എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച്, ഹോം 92.2 FM എന്ന ഫാമിലിയെ സംബന്ധിച്ച്, ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ഓഫീസ് സദ്യയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ആ കേരളീയ വേഷത്തിലാണ് ഇന്ന് ഓഫീസിൽ വന്നിരിക്കുന്നത്. ഉച്ച സമയത്ത് 12 മണി എന്ന് കേൾക്കുമ്പോൾ വാഴയിലെ ബനാന ലീഫ് ലഞ്ച് തരുന്ന ആ ഒരു സന്തോഷം, അത് ഞങ്ങൾ മലയാളികൾ മാത്രമല്ല, ഓഫീസിലുള്ള മറ്റ് സ്റ്റാഫുകളും പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്. എല്ലാവരും ചേർന്നിരുന്ന് ഒന്നായിട്ടാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. ജസ്റ്റ് ബിക്കോസ് ദ മെസ്സേജ് ഓഫ് ഓണം, ഓണത്തിന്റെ അർത്ഥം തന്നെ വസുദൈവ കുടുംബകം. ഈ ലോകത്തെ എല്ലാ ആളുകളും ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ്, ലൈക്ക് എ ഹോം. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അതേ സ്നേഹം, അതേ സന്തോഷം ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും പങ്കിടണമെന്ന് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആ ഒരു സ്നേഹവും പെരുമയും ഒരുമയും ഒത്തിണങ്ങുന്ന ഒരു സ്നേഹ സന്ദർഭത്തിലാണ് ഇന്ന് നാം നിൽക്കുന്നത്. തിരുവോണാശംസകൾ വൺസ് അഗൈൻ. ഹിയർ വി സ്റ്റാർട്ട് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're listening to Home 92.2 FM. Home is a feeling.
3: ധാന ധാധീന കത് ധാധീന ധാന ധീന ധീന കത് തിരക്കെ ധാധിന്ന തൃക്തേ ഘിന ധാ ധാ ഘിന ധിൻ ധിൻ ധിൻ നാ നാ ധിൻ ധിൻ നാ തൃക്തേ തിരക്കെ ധാ ധാ ധിന്ന കത് ത്രികൃധാ ത്രികൃധി ത്രികൃധാ തൃകൃധാ ത്രികൃധി ത്രികൃധാ തടിതാകെ ധിന്നകെ നഗനാ തടിതാകെ ധിന്നകെ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മലയാളികൾക്ക് അഭിമാനമായി 19 വയസ്സുള്ള ഒരു പെൺകുട്ടി മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം 2026 കിരീടം നേടിയപ്പോ ലോകമെല്ലാം ശ്രദ്ധ ഒരേ ഒരാളിലേക്ക് പതിഞ്ഞു. എസ്പെഷ്യലി മലയാളീസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ആരാണ് ഈ കേസിയ? എങ്ങനെയാണ് ഈ പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം താരമായത്? ലോകം മുഴുവൻ അഭിമാനം പകർന്നുകൊണ്ട് ഒരു മലയാളി പെൺകുട്ടി മിസ് യൂണിവേഴ്സ് ഇന്ത്യയുടെ സ്റ്റേജിലേക്ക് നടന്നു കയറിയപ്പോൾ ഓരോ മലയാളിയും തീർച്ചയായിട്ടും ആ അകമഴിഞ്ഞ അനുഗ്രഹങ്ങളും ആശംസകളും അവൾക്കേകി. പെട്ടെന്നാണോ ആ താരോദയം ഉണ്ടായത്? ആയിരിക്കില്ല. 19 വയസ്സേ ഉള്ളൂ. എത്ര നാൾ മുൻപ് അധ്വാനിച്ചിട്ടുണ്ടാകാം. ദിസ് ഇസ് ജസ്റ്റ് നോട്ട് വൺ ഡേ ഗ്ലോറി. ഇതിന് പിന്നിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അതെല്ലാം തരണം ചെയ്ത് ഈ കുട്ടി ഈ സ്റ്റേജിലേക്ക് വരാൻ ഓരോരുത്തർക്കും പ്രചോദനമേകിക്കൊണ്ട് അത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. സാധാരണ ഒരു വ്യക്തി, സാധാരണ ഒരു പെൺകുട്ടി, തുടക്കത്തിൽ അവൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തന്നെ ഒരു ചെറിയ മടിയുണ്ടായിരുന്നു, എംബാരസ്മെന്റ് ഉണ്ടായിരുന്നു. പല റീസൺസ് ആണ്. അതിൽ നിന്നും ഓവർകം ചെയ്തുകൊണ്ട് അവൾ ആ എന്താ പറയേണ്ട ഗ്ലാമറിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ അവളെടുത്ത ആ ദൃഢപ്രതിജ്ഞ എത്രത്തോളം ശക്തമാണ് അല്ലെ? ഒരു ഇന്റർവ്യൂവിൽ കേസിയ പറഞ്ഞതാണ് എന്നെ ഏറെ ആകർഷിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 പറഞ്ഞതാണ്, ഇന്ത്യയുമായുള്ള എന്റെ ബന്ധം ഞാൻ എവിടെ നിന്നാണ് വരുന്നത് എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എന്നെ രൂപപ്പെടുത്തിയെടുത്ത കൊച്ചു കൊച്ചു കഥകളിലും അതുപോലെ ഞാൻ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ചില വാല്യൂസ്, ചില മൂല്യങ്ങളിലും എന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി ഞാൻ കണ്ടെത്തിയ മൈ ട്രഡീഷൻ, മൈ കൾച്ചർ, പിന്നെ മൈ ട്രൈകളർ, ഇതിന്റെ എല്ലാം കീഴിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആഴത്തിലുള്ള സ്വന്തമെന്ന ഒരു ബോധത്തിൽ നിന്നുമാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായി വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്നത് വെറും ഒരു കിരീടം മാത്രമല്ല, എത്രയോ മഹത്തായ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഒരു വാഗ്ദാനമായി ഞാൻ കൊണ്ടുപോവുകയാണ്. ഒരുപാട് ഹാർഡ്ഷിപ്സ് എടുത്തു എന്ന് പറഞ്ഞല്ലോ. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച കുട്ടിയാണ്, അബുദാബിയുടെ ഒരു എന്താ പറയുന്ന ഒരു പ്രിയ പുത്രിയാണ്. അവിടെ സ്കൂളുകളിൽ പഠിച്ചിട്ട് തിരിച്ച് കോളേജ് ലോ പഠിക്കാനാണ് ബാംഗ്ലൂർ എത്തിയത്. ഹോസ്റ്റൽ ജീവിതമാണ്. അപ്പോൾ ഒരു പ്രാക്ടീസിന് പോകാൻ തന്നെ പലപ്പോഴും സമയമോ സന്ദർഭമോ സ്ഥലമോ അനുവദിച്ച് കിട്ടിയിരുന്നില്ല. എല്ലാ കുട്ടികളും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ ഹൈ ഹീൽസ് ഷൂസ് ഇട്ട് നടക്കണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ പ്രിപ്പയർ ചെയ്തൊരു കാര്യം പറഞ്ഞതാണ്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഷൂ ഇട്ട് പ്രാക്ടീസ് ചെയ്ത് നടന്നു തുടങ്ങും, വീഴാതെ ബാലൻസ് ചെയ്ത് നടക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടാസ്ക് അല്ലേ? നമ്മളെ പോലുള്ള പലരും വീണുപോകും, പക്ഷെ അതിൽ നിന്നെല്ലാം പിടിച്ച് ഇല്ല എനിക്കിത് നേടണം എന്നുള്ള ആ ഉറച്ച തീരുമാനം, ആ ഉറച്ച വിശ്വാസം ഇന്ന് തിരുവോണത്തിന് അത് എടുത്തു പറയാനുള്ള കാരണം, ഒരു മലയാളി പെൺകുട്ടി ഈ ഒരു വേദിയിൽ എത്തുമ്പോൾ അവൾ ആ ഒരു കോസ്റ്റ്യൂംസിന്റെ കൂട്ടത്തിൽ അവതരിപ്പിച്ച ഒരു ഐറ്റമുണ്ട്, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാടിനെ പ്രതിനിധീകരിക്കുന്ന ആന, ടസ്കേഴ്സ്, അതുപോലെ തെയ്യം, കഥകളി, അതുപോലെ നമ്മുടെ തെങ്ങോലകൾ, വാഴ, ഇതെല്ലാം ചേർത്ത ഒരു എന്താ ഒരു ചാമരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തൊരു തെയ്യം പോലെ തോന്നിപ്പോയി ആ ഒരു കോസ്റ്റ്യൂമിൽ വേദിയിലേക്ക് വന്നപ്പോൾ വളരെ ആകർഷണീയം തോന്നി. ആരും ചിന്തിക്കാത്തൊരു രീതിയിലൂടെ കേസിയെ ചിന്തിച്ചത് കൊണ്ട് ഷീ ബിക്കെയിം ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്. ഹാർട്ടി കൺഗ്രാറ്റ്സ് ടു മിസ് കേസിയ, തിരുവോണാശംസകൾ ഒരിക്കൽ കൂടി.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: സൗന്ദര്യം എന്നത് നമ്മൾ കാണുന്ന, നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്ന ബാഹ്യമായ സൗന്ദര്യം മാത്രമാണോ? സൗന്ദര്യം എന്നത് മനോഹരമായ ഒരു മുഖത്ത് മാത്രമാണോ ഉള്ളത്? അല്ലെങ്കിൽ അതിൽ മാത്രമാണോ സൗന്ദര്യം കുടികൊള്ളുന്നത്? അല്ല. ബ്യൂട്ടി ഇസന്റ് ഹാവിംഗ് എ പ്രെറ്റി ഫേസ്. ഇറ്റ് ഈസ് അബൌട്ട് ഹാവിംഗ് എ പ്രെറ്റി മൈൻഡ്, എ പ്രെറ്റി ഹാർട്ട്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എ ബ്യൂട്ടിഫുൾ സോൾ. നമ്മുടെ കേസിയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2026 റെപ്രസെന്റേറ്റ് ചെയ്തു പോകുന്ന കുട്ടിയാണ്. കേസിയെ എടുത്ത് ജഡ്ജ് ചോദിച്ച ഒരു ചോദ്യം നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വേദിയിൽ നിൽക്കുമ്പോൾ ആ ഹൃദയമിടിപ്പ് പോലും നമുക്ക് ഒരുപക്ഷെ മൈക്കിലൂടെ കേൾക്കാൻ പറ്റും. ജഡ്ജ് ചോദിച്ച എന്തെന്ന് വെച്ചാൽ, വാട്ട് ഈസ് സൈലൻസ് മീൻസ് ടു യു? മൗനം എന്നത്, അല്ലെങ്കിൽ ഒരു സൈലൻസ്, വാക്വം എന്നത്, നോ വേർഡ്സ് എന്നത് നീ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കേസിയ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ അതിനൊരു ആൻസർ കൊടുത്തു. ഒരു വലിയ വേദിയിലേക്ക് കയറുന്നതിന് മുൻപുള്ള ഒരു മൗനം, ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിന് തൊട്ടുമുമ്പ്, മൈക്രോഫോൺ എന്റെ കയ്യിലിരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ഒരു മൗനം, എന്റെ ഹൃദയം എന്നോട് സംസാരിക്കാൻ എടുക്കുന്ന ആ ഒരു സ്പേസിംഗ്, ആ ഒരു മൗനത്തിന്റെ ഊർജം, അതിനുവേണ്ടി ഞാൻ തയ്യാറെടുത്തത് വർഷങ്ങൾക്ക് മുൻപേയാണ്. ആ മൗനം എന്നത് എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി മാറുന്ന ഒരു മൊമെന്റ്. ഞാൻ ഏതെങ്കിലും ഒരു വലിയൊരു ഇവന്റ്, ഒരു ജനത്തിന് മുൻപ്, ജനപ്രതിനിധിയായി എത്തുന്നതിന് മുൻപ് ഞാൻ എടുക്കുന്ന തയ്യാറെടുപ്പ്, എനിക്ക് നൽകുന്ന മൗനം, അവിടെയാണ് എന്റെ ശക്തി, അവിടെയാണ് എന്റെ ഊർജം. വാട്ട് എ ബ്യൂട്ടിഫുൾ ആൻസർ. അതുകൊണ്ട് തന്നെ പറഞ്ഞു പോവുകയാണ്, ഈ ബാഹ്യ സൗന്ദര്യം മാത്രമല്ല, മനസ്സിനുള്ളിലൊരു ഹൃദയം, മനോഹരമായ ചിന്തകൾ, മനോഹരമായ ഒരു ആത്മവിശ്വാസം, ഇതെല്ലാം ചേർന്ന ഒരു ആൾരൂപമായി മാറുന്ന കേസിയ ഇന്ന് എല്ലാ മലയാളികൾക്കും തിരുവോണ സമ്മാനമായി കിട്ടിയ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഒരു മലയാളി പെൺകുട്ടിയുടെ ആദ്യത്തെ ഒരു കാറ്റഗറിയിലാണ് ഇന്ന് നിൽക്കുന്നത്. മലയാളികൾക്ക് അഭിമാനമായി ഒട്ടേറെ പേരുണ്ട്. മിസ് യൂണിവേഴ്സ് വേദിയിൽ വരുന്ന ആദ്യത്തെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഹാറ്റ്സ് ഓഫ് ടു കേസിയ. തിരുവോണാശംസകൾ ഹോം 92.2 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake Up Call with Jaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പൊന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും ഓടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
5: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
6: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: തിരുവോണത്തെ വരവേറ്റ മലയാളികൾ നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോം എഫ് എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ. ഇന്ന് തിരുവോണം നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമാണ് മലയാളികൾക്ക് തിരുവോണം. കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഇത്. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. തിരുവോണനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണത്തോണിയുടെ വരവ്. ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തി. പള്ളിയുടെ സേവാസംഘവും വിവിധ കരനാഥന്മാരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ചേർന്ന് പള്ളിയോടത്തെ സ്വീകരിച്ചു. തിരുവോണ ദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണുള്ളത്. തൃക്കാക്കരയിൽ വൻതിരക്ക്. കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും ഉണ്ട്. പുലർച്ചെ 4:00 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ഇന്ന് 10,000 പേർക്ക് വിശേഷാൽ പ്രസാദ ഊട്ടും നടക്കും. തിരുവോണത്തെ വരവേറ്റ് പ്രവാസി മലയാളികളും ഓണക്കോടി ഉടുത്തും ഓണപ്പൂക്കളം ഒരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. പുലർച്ചെ പലയിടത്തും മഴ പെയ്തു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇടവിട്ട് മഴയുണ്ടായിരുന്നു. വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സുന്നി നേതാക്കൾ രംഗത്ത്. വഖഫ് ബോർഡ് പുനഃസംഘടന വിഷയത്തിൽ കളവും തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കുന്ന ഉമർ ഫൈസി മുഖത്തെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്ന് സംയുക്ത പ്രസ്താവന. സമസ്ത പദവികൾ ഭൌതിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വഖഫ് ബോർഡിൽ 2 RSS-കാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPM വേദിയിൽ കള്ളം പ്രചരിപ്പിച്ചു. ഇത് സമസ്തയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന് ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ജിയും ടെഹ്റാനിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരുരാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ US ഉപരോധം ഘടിപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ഫോളോ ഓൺ ഒഴിവാക്കാൻ ലങ്ക പൊരുതുകയാണ്. 3-ാം ദിനം മഴയെ തുടർന്ന് കളി നേരത്തെ അവസാനിപ്പിച്ചപ്പോൾ 8-ന് 265 റൺസ് എന്ന നിലയിലാണ് ശ്രീലങ്ക. വിശദവാർത്ത 8:00.
8: ഹോം FM ന്യൂസ്
7: ശ്രീലങ്ക. വിശദവാർത്ത 8:00.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു. നല്ലൊരു ഓണക്കാലം, നല്ലൊരു തിരുവോണ ദിവസം. ഹോം 92.2 FM നിന്ന് അക്ഷയാണ് സംസാരിക്കുന്ന. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഓണാശംസകൾ മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ നമ്മുടെ ഒരു ഓണാശംസകൾ കൈമാറുന്ന അക്ഷയാണ്. എന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ശരിക്കും ഒരു ഓണപ്പൂക്കളും തീർത്ത പോലെ. ഞാൻ, എനിക്ക് പൂക്കളുണ്ട്, പക്ഷെ എന്റെ പഴയ ഉടുപ്പൊക്കെ മാറണോ, രാവിലെ ഓടിക്കഴിച്ച് വന്നപ്പോൾ അതിനൊന്നും പറ്റിയില്ല. പക്ഷെ ഇത് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് രാവിലെ എണീച്ചിട്ട് വരുമ്പോ അച്ഛനും അമ്മയൊക്കെ ചേർന്നിട്ട് പൂക്കളെ ഒരുക്കിയിട്ട് ചെറിയ കുട്ടികളെ കൗതുക കാഴ്ച കാണിക്കും. അതുപോലെ മനോഹരമായിട്ടുള്ള ഉടുപ്പും മുണ്ടൊക്കെ ഇട്ടിട്ട് അക്ഷയ്ക്ക് ഓണം എത്തിയിട്ടുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം മാത്രമല്ല, ഓർമ്മകളുടെ ഒത്തുചേരലുകളുടെയും സ്നേഹത്തിന്റെ ഒക്കെ സുഗന്ധമാണ്. പൂക്കളത്തിന്റെ നിറവുമുണ്ട്, ഓണസദ്യയുടെ രുചിയുണ്ട്, പുതുവസ്ത്രങ്ങളുടെ പുതുമയുണ്ട്, കുടുംബക്കാരുടെ പുഞ്ചിരിയുണ്ട്. ഓണം ഓരോ ഹൃദയത്തിലും പുതിയ ജീവൻ തന്നെയാണ് പകരുന്നത്. മഹാബലിയുടെ സ്മരണകളെ നെഞ്ചിലേറ്റിയിട്ട് സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ സന്ദേശം പകരുന്ന വലിയൊരു ആഘോഷമാണ്. ജാതിമത ഭേദമില്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ആ ഒരു സുരഭില കാലത്തേക്കുള്ള മധുരമായിട്ടുള്ള തിരിഞ്ഞുനോട്ടം കൂടിയാണ് നമ്മൾ മലയാളികൾക്ക് ഓണം എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് അറിയാതെ എപ്പോഴും വരുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്, മാറിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുഖമാണ് ഇപ്പോഴും. അദ്ദേഹം, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയിട്ട് എല്ലാ നേതാക്കളും നമുക്ക് ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് തിരുവോണ ആശംസകൾ നേർന്നിട്ടുണ്ട്. യുവയുടെ ഭരണാധികാരികളും നമുക്ക് ഓണദിനത്തിൽ ആശംസകൾ നേർന്നിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ നമ്മുടെ ഓണം ആഘോഷിക്കുകയാണ്. ഇന്നലെ ഇവിടെ നമ്മുടെ ഓഫീസിലെ ഓണം ഗംഭീരമായിരുന്നു. അക്ഷയ, അത് മിസ്സായി
0: പോയി.
1: ഈ ബിൽഡിംഗില് ഈ 6 നിലയിലും 7 നിലയിലും ഇത്രയും മനുഷ്യരുണ്ടായിരുന്നു എന്നും, ഒരു മേളത്തിന്, ഒരു മഹാബലിക്ക്, ഒരു ഇത്രയും പിന്നെ രാജ്യക്കാരായിട്ടുള്ള മനുഷ്യരെ ഒന്നിച്ച് കൂട്ടാൻ പറ്റുന്ന ഇന്നലെ ഞങ്ങൾ കണ്ടു.
0: ഞങ്ങളുടെ ബിൽഡിംഗ് പൊതുവെ ഒരു സൈലന്റ് ബിൽഡിംഗ്, പക്ഷേ ഇത്രയും മില്യൺ ബിസിനസ് നടക്കുന്ന ഒരു ബിൽഡിംഗ്, ആർക്കും അറിയില്ല ഇത്രയും ബിസിനസ് നടക്കുന്ന കമ്പനീസ് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത്. ഇങ്ങനൊക്കെ പരിപാടി വരുമ്പോഴാണ് ഇത്രയും ആളുകൾ
1: വലിയ സന്തോഷമായിരുന്നു. കാരണം അവർക്കും അത് സന്തോഷമായിരുന്നു. പല രാജ്യക്കാരുണ്ട്, പല ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകാരുണ്ട്. അവരൊക്കെ വന്ന് വലിയ സന്തോഷത്തോടെ ആ ഒരു മേളത്തിലും മഹാബലിയുടെ വരവിലും ആ കുഞ്ഞു മേളത്തിൽ നമ്മുടെ വിഹാൻ കുട്ടിക്കയറുന്നതൊക്കെ ഉണ്ടായിരുന്നു. രസമായിട്ട് നമ്മുടെ ഓണം ഇന്നലെ നന്നായിട്ട് പോയി.
0: തീർച്ചയായിട്ടും. എനിക്ക് ഇന്നലെ എമിറേറ്റ്സ് എൻബിഡി എന്നൊക്കെ വിഷു വന്നിരിക്കുന്നു. ഒരു ബാങ്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വേറെ നാട്ടിലെ ഒരു ബാങ്ക് വേറെ ഒരു നാടിന്റെ തനതായ ഉത്സവത്തിന് ഒരു വിഷ് അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അത് നമ്മളെ സംബന്ധിച്ച്
1: നമുക്ക് പലതരം ആഘോഷമുണ്ട്, പല രാജ്യക്കാരുടെ ആഘോഷങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഓണം പോലെ ഒന്ന് ഈ യുഎയിൽ എല്ലാ വിഭാഗക്കാരും എല്ലാ രാജ്യക്കാരും ഇതുപോലെ ആഘോഷിക്കുന്നത്, ഇന്നലെ മാവേലി തന്നെ പറയായിരുന്നു, ഇവിടുത്തെ പൗരന്മാരെന്നെ ചോദിക്കുന്നു, അവർക്ക് മഹാബലിയെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും ഓണസദ്യയെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട്, ഓണം വരാറായില്ലെന്ന് ചോദിക്കുന്നു. അതായത് ചിങ്ങമാസം ആവുന്നതും ഈ ഒരു പീരീഡിലല്ലേ ഓണം വരുന്നത്, അപ്പോഴല്ലേ ഈ വേഷമിട്ടിട്ട് വരിക എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എന്തായാലും ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ രാവിലെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഓണപ്പൂക്കളം തന്നെയാണ്. കുളിച്ച് ഓണപ്പൂക്കളം തീർത്ത് ആ ഓണക്കോടി ഉടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ, ഓണസദ്യയിലേക്ക്, ഓണക്കളികളിലേക്ക്, ആറന്മുള പാർത്ഥസാരഥിയിലേക്ക് ആ വള്ളം എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓണസദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ എത്തിയിട്ടുണ്ട്, പള്ളിയോടങ്ങൾ എത്തിയിട്ട് അതിനെ സ്വീകരിച്ചു, ക്ഷേത്ര കമ്മിറ്റിയും കരുനാഥന്മാരൊക്കെ സ്വീകരിച്ചു. ഇനി ആ ഒരു വള്ളസദ്യയാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തൃക്കാക്കരയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു, ഗുരുവായൂരിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ യുഎയിൽ ഇന്ന് എല്ലാവർക്കും ഓഫീസിൽ പോകണം. എനിക്കൊന്ന് മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും എല്ലാവരും ഓണ സദ്യയിലേക്ക് കടക്കാൻ
0: പോകുന്നത്. അവധിയാണ്, അതുകൊണ്ട് എല്ലാവരും ആഘോഷിക്കാനായിട്ടുള്ള ചില ഓഫീസുകളിലൊക്കെ തന്നെ എനിക്ക് തോന്നി ഒഫീഷ്യൽ അവരുടെ ഡ്രസ് കോഡ് മാറ്റാനായിട്ട് അനുവാദമില്ല. ഈ മൾട്ടിനാഷണൽ ആളുകൾ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെയൊക്കെ തന്നെ ഈ വെള്ളിയാഴ്ച ആയിരിക്കും ഈ ഓണം ആഘോഷിക്കാനായിട്ട് പോകുന്നത്.
1: നല്ലത്. എന്തായാലും എല്ലാ ആഘോഷങ്ങളും നമ്മുടെ നാടിന്റെ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഓണം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാവരും ആഘോഷിക്കുന്നു പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്.
0: തീർച്ചയായിട്ടും. നമ്മള് എന്തായാലും ഓണത്തിന്റെ, ഇത്തവണത്തെ ഓണത്തെ ഒരു പ്രത്യേകത ഉണ്ട്, കേരളം എന്നാക്കിയിട്ടുള്ള ആദ്യത്തെ ഓണം കൂടിയാണ്.
1: അതിന്റെ വിജ്ഞാപനം തലേന്നാണ്, ഉത്രാട തലേന്ന്, അല്ലെങ്കിൽ ഉത്രാട ദിവസം അത് പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് കേന്ദ്രം അല്ലെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് മലയാളികൾക്ക് തരുന്ന ഒരു ഓണ സമ്മാനം കൂടിയായിട്ടാണ് നമ്മുടെ പേര് മാറ്റിക്കൊണ്ടുള്ള ആ വിജ്ഞാപനം ഇന്നലെ പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് മുതൽ നമ്മൾ കേരളയല്ല, കേരളം എന്ന് ഒഫീഷ്യലി ആവുകയും ചെയ്യുകയാണ്. ഈ ഓണം പറയുമ്പോൾ നമ്മളെപ്പോഴും മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയാറുണ്ട്. മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശവുമായിട്ട് പാണക്കാട് വീണ്ടും ഓണക്കാഴ്ചയ്ക്ക് സാക്ഷിയായി. വർഷങ്ങളായി തുടരുന്ന പതിവ് പതിവ് തെറ്റിക്കാതെ ഉത്രാട നാളിൽ തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ പ്രതിനിധി സംഘം ഓണക്കാഴ്ചകളുമായി പാണക്കാട്ടെത്തി. ഓണക്കോടി, ശർക്കര വരട്ടി, പായസം, ഉണ്ണിയപ്പം, വൃക്ഷത്തൈകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഓണക്കാഴ്ചകൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൈമാറി. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും തന്ത്രിയുടെ പ്രതിനിധികൾ ഓണസമ്മാനവും ആശംസകളും ഒക്കെ കൈമാറി. നമ്മുടെ കേരളത്തിന്റെ മതസൗഹാർദ്ദവും മാനവിക ഐക്യവും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിൽ പാണക്കാട് കുടുംബവും സാദിഖ് അലി തങ്ങളും വഹിച്ചു വരുന്ന പങ്കിനെ തന്ത്രിയുടെ ഓണസന്ദേശത്തിൽ പ്രത്യേകം പ്രകീർത്തിച്ചു. നമ്മുടെ കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം നബിദിനം നടക്കുകയാണ്, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ട് ഒഴുകുകയാണ്. അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ ആ ഇത് ജാഥയിൽ പങ്കെടുത്തവരും കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടാതെ അവിടെ നിന്ന് നാട്ടുകാരും ആ കുഞ്ഞുങ്ങളെ പൊക്കിയെടുത്ത്, കാരണം അവരുടെ ഷൂസും ഡ്രസ്സും ഒക്കെ വെള്ളത്തിലാവും, പിന്നെ ഒഴുക്കുണ്ട് അത്യാവശ്യം. അപ്പം കുഞ്ഞുങ്ങളല്ലേ, അവരെയൊക്കെ പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ കുഞ്ഞുങ്ങൾക്ക് മധുരവും വെള്ളവും നൽകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ വിഭാഗക്കാർ നിൽക്കുന്നത്, അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്, ഈ കാഴ്ചയൊക്കെ കാണുമ്പോഴാണ് വീണ്ടും ഗോഡ്സ് ഓൺ കൺട്രിയാണ് നമ്മുടെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമുക്ക് തിരുവോണം വരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നമ്മൾ കേരളീയരാണ്, മലയാളികളാണെന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു ദിവസം.
0: ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും പൂക്കളും കൂടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലവും നമ്മുടെ യു എയിൽ തന്നെയാണ്.
1: 60,000 കിലോയിലധികം പിന്നെ പൂക്കൾ നമ്മുടെ യു എയിൽ വന്നിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പെരുമാൾ അവർ പറഞ്ഞു. അത്രത്തോളം പൂക്കളുടെ അവർ പറഞ്ഞ വെച്ചാൽ ഫാമിൽ നിന്ന് നേരിട്ട് പൂക്കൾ ഇങ്ങോട്ടേക്ക് വരികയാണ്, വേറെ ഇടനില അങ്ങനെയൊന്നും ഇല്ല, അവിടുന്ന് എടുക്കുന്നു നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. അത്രയും വലിയ പൂക്കള ബിസിനസ്. പൂക്കൾക്ക് പിന്നെ വില കൂടിയിട്ടുണ്ട് ഇത്തവണ, നമുക്കറിയാം ഹോർമോൺസിലെ പ്രശ്നമുണ്ട്, എല്ലാ സാഹചര്യങ്ങളൊക്കെ കാരണം എല്ലാറ്റിനും വില കൂടിയിട്ടുണ്ട്. ഇലയ്ക്ക്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇലയ്ക്ക് വരെ വില കൂടിയിട്ടുണ്ട്. ഓർമ്മയില്ല നമ്മൾ നാട്ടിൽ ഓണസദ്യ ഒരുക്കുന്ന സമയത്ത് ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ അമ്മ അച്ഛനോ വിളിച്ചു പറയും തൊടി പോയിട്ട് ആ
0: വില,
1: അത് ഇല വെട്ടുന്നതിനൊരു ഇതുണ്ട്, ഇല മുഴുവനായിട്ട് വെട്ടിക്കൊണ്ടുവന്ന വഴക്ക് പറയും. കാരണം മുഴുവൻ ഇല വെട്ടുന്നത് മരിച്ച സമയത്ത് അങ്ങനെ വെട്ടാൻ പാടുള്ളൂ എന്നാണ് പറയാറില്ല. അപ്പൊ അതിന്റെ ഒരു സൈഡൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരിക. അപ്പൊ ആ നടുവിലുള്ള പിന്നെ തൂഷണില്ല, അത് എപ്പോഴും നമുക്ക് വേണമെന്ന് വാശിയാണ്. കാരണം അതിൽ കഴിക്കാനും സുഖമാണ് അല്ലെ, അറ്റം കിട്ടുന്ന രീതിയിൽ. കാരണം ഈ കുഞ്ഞു വിഭവങ്ങളൊക്കെ അവിടെ തടുത്തു നിൽക്കും, മറ്റേതാകുമ്പോൾ ഒഴുകി പോകാനുള്ള സാധ്യതയില്ല. അപ്പൊ എന്നും വാശി പിടിക്കുക, അത് തന്നെ വേണമെന്ന്. അപ്പൊ എന്നെ ഏട്ടനും മുറിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഞാൻ മിക്കവാറും അതിന്റെ ആ ഫസ്റ്റ് പോർഷൻ മുറിച്ചിട്ട് അതെടുത്ത് വെക്കും. ഏട്ടന്റെ ജോലി മറ്റേ അവസാനത്തെ ഭാഗം മുറിച്ചെടുക്കും.
0: നമ്മുടെ അവിടെ വേറൊരു ഇലയുടെ തുമ്പില്ലേ, തുമ്പ് മടക്കും, ഞങ്ങൾ മടക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. ഞാൻ ഇവിടെ അങ്ങനെ ആരും കണ്ടിട്ടില്ല.
1: ഇലയുടെ തുമ്പ്,
0: ഇലയുടെ തുമ്പ് ഒന്ന് മടക്കും,
1: ഇങ്ങനെ ഒന്ന് കോട്ടി വെക്കും,
0: സൈഡ് ഒന്ന് മടക്കി വെച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ അങ്ങനെ ആരെങ്കിലും കഴിക്കണേ, അങ്ങനെ ഇരിക്കാൻ ഇവിടെ വന്നിട്ട് ആരും അങ്ങനെ കണ്ടിട്ടില്ല.
1: പക്ഷെ അത് നല്ല മാർഗ്ഗമാണ്, കാരണം അത് നമ്മുടെ ഡ്രസ്സിലൊന്നും ആവില്ല, നമുക്ക് വളരെ വൃത്തിയിൽ കഴിക്കാൻ പറ്റും. കറികളൊക്കെ നമുക്ക് തടുത്ത് തടയണ കെട്ടിയ വ്യക്തിയാണ്, സദ്യക്ക് തടയണ കെട്ടിയവര്. എന്തായാലും ഞങ്ങൾ മലബാറുകാർക്ക് ഇന്നത്തെ ദിവസം ഓണം വിഷു വന്നു കഴിഞ്ഞാലും ഈ ഇലയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിൽ സൈഡിൽ കുറച്ച് മീൻകറി, കുറച്ച് ചിക്കൻ കറി ഒക്കെ ഉള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ മലബാറുകാർ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാറില്ല, എന്താഘോഷം വന്നോട്ടെ, അവിടെ ഇലയുടെ ഒരു അറ്റത്ത് അതുണ്ടാവും, ഒരു നോൺ വെജ് ഉണ്ടാവും.
0: തിരുവോണത്തിന് കനത്ത മഴയായിരിക്കും എന്നുള്ള ഒരു കാര്യം, 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആണെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നല്ല രീതിയിൽ നാട് എങ്ങനെ ഒരു എന്താ പറയുന്നത്, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഓണം തന്നെ.
1: ശരിക്കും ഓണം നല്ല ഇത്തവണ നല്ല രീതിയിൽ തന്നെ മഴ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. പക്ഷെ എത്ര മഴ പെയ്ത് കഴിഞ്ഞാലും ഓണാവേശം ഒരിക്കലും പിന്നെ കുറയില്ല. ഓണത്തിന് ഓണക്കളികൾ നടക്കുന്ന കാണാം, ഓണാഘോഷം നടക്കുന്നത് കാണാം. ഓണസദ്യ കൊണ്ടിട്ട് നമ്മൾ ബന്ധു വീട്ടിലേക്ക്, അമ്മ വീട്ടിലേക്കും അച്ഛൻ വീട്ടിലേക്കും സുഹൃത്തുക്കളെ കാണാനൊക്കെ പോകുന്നതും പായസം അടുത്ത വീട്ടിലേക്ക് കൊടുക്കുന്നതും അവിടെ ഉണ്ടാക്കിയ വേറൊരു പായസം നമുക്ക് തരുന്നതൊക്കെ നാട്ടിലില്ല എന്ന് മിസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം നമ്മളെ സംബന്ധിച്ച് ഓണമല്ലേ. പക്ഷേ
0: അല്ലേ,
1: ബാക്കിയെല്ലാം വിഷു ആയാലും വേറെ എന്താണെങ്കിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടല്ലോ അത് എല്ലാവരുടെ ഒരു ഒത്തുചേരലാണ്. ആ പൂക്കളം പോലെ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം വിരിയുന്ന ഒരു ആഘോഷമാണ്.
0: നമ്മള് നമ്മുടെ സ്നേഹസദ്യക്ക് വന്നിരുന്ന സമയത്ത് 28 വർഷമായിട്ട് നാട്ടിൽ ഓണം ഉണ്ണാത്ത ആളുകളൊക്കെ തന്നെ നമുക്ക് ഇവിടെ പ്രവാസികളായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വിനിപ്പത്തമ എത്ര വർഷമായി നാട്ടിൽ ഓണം?
1: ഞാൻ വർഷങ്ങളായി ചുരുങ്ങിയത് അടുപ്പിച്ചൊരു 10-11 വർഷമായിട്ട് നാട്ടില് ഓണം ഉണ്ടിട്ടില്ല.
0: ശരി, അല്ലെ, പ്രവാസികളായി കഴിഞ്ഞാൽ അങ്ങനെ ഓണം നാട്ടിൽ കാണണം അത്ര വലിയ നിർബന്ധമല്ല,
1: ഒന്ന് വിലപിടിപ്പുള്ള ഓണമായിരിക്കും. കാരണം നല്ല ഈ ഒരു സമയത്ത് എപ്പോഴും, അതുകൊണ്ട് തന്നെ മിക്കവർക്കും പോകാൻ വേണ്ടി പറ്റാറില്ല. പോയവർ തന്നെ ഈ പറഞ്ഞാൽ 28 വർഷമായിട്ട് നാട്ടിൽ ഓണം കൂടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കടമാണ്. എന്തായാലും നമ്മൾ ഓണ വാർത്തകൾ മാത്രമാണ് പറഞ്ഞത്, പക്ഷേ കനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. ചെറിയൊരു ബ്രേക്ക് എടുത്ത് വന്നാൽ
0: ഷോർട്ട് ബ്രേക്കിലേക്ക് പോകുന്നു, അതിനുശേഷം നമ്മൾ പത്രങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Amma, enda idu? Ee vandide AC adichu poyalla.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടാ,
8: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ്.me.
10: ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
11: On this Onam, may your heart be filled with happiness, your home with prosperity, and your life with love. Have a wonderful and blessed Onam from Alras Auto AC Spare Parts.
10: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
13: അതെന്താ
12: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ. മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
13: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
10: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻസ് സൂഖ്, അൽജാമി, ദുബായ് അൽനഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഡിസോർഡർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
14: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: വെൽക്കം ബാക്ക്. അങ്ങനെ നമുക്ക് വാർത്തകളുടെ ലോകത്തിലേക്ക് തിരിച്ചു പോകാം. എന്താണ് മിനി പത്ത് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ?
1: പത്രങ്ങളിൽ ഒരുപാട് പിന്നെ രസകരമായിട്ടുള്ള വാർത്തകൾ ഉണ്ട് കേട്ടോ. ഇന്ന് ഉമ്മ വെച്ചാൽ അത് കുറ്റകരമാണോ എന്ന് നമ്മൾ ചോദിക്കും. ഉമ്മ വയ്ക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ലല്ലോ, നല്ല കാര്യമാണല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ കാറിനെ ഉമ്മ വെച്ചാൽ അത് കുറ്റമാണ് എന്നാണ് ഗ്വാളിയർ പോലീസ് പറയുന്നത്. അത് തീർച്ചയായിട്ടും മറ്റൊരു കാർ ഉമ്മ വെച്ചാൽ ഉറപ്പായിട്ടും കുറ്റമാണ്. പക്ഷെ ഇത് അതല്ല, ഒരു കാറ് നിറയുണ്ട് ലക്ഷേ 3,400 ഉമ്മകളുടെ ലിപ്സ്റ്റിക് അടയാളവുമായി മോടി പിടിപ്പിച്ചതിന് യുവാവിന് പിഴയിട്ടത് 5,500 രൂപ. നമ്മുടെ വിദേശ രാജ്യങ്ങളൊക്കെ വൈറലായിട്ടുള്ള സമൂഹ മാധ്യമ ട്രെൻഡ് അനുകരിച്ചിട്ടാണ് ആദിത്യ എന്ന് പറയുന്നയാള് കാർ നിറയെ അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് ഉമ്മകൾ കൊണ്ട് മൂടിയത്. ചുവന്ന ലിപ്സ്റ്റിക്കിലെ ചുണ്ടിന്റെ അടയാളങ്ങളുമായി അങ്ങനെ നഗരത്തിൽ ഓടുന്ന കാറിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായി. കാറിന്റെ ഉടമയെ തപ്പിയെടുത്ത പോലീസ് നിയമം ലംഘിച്ചതിന് 5,500 രൂപ പിഴ ചുമത്തി ഉടമയെ കൊണ്ട് കാർ വൃത്തിയാക്കിപ്പിക്കുകയും ചെയ്തു. 3.5 മണിക്കൂറിലധികം സമയമെടുത്താണ് ഇത്രയും അടയാളങ്ങൾ കാറിൽ പതിപ്പിച്ചതെന്നും നിയമവിരുദ്ധമാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ആദിത്യ പറഞ്ഞു. ഒരു ഉമ്മ വെച്ചതല്ലേ ഉള്ളൂ എന്നാണ് ആദിത്യ ചോദിച്ചത്. പക്ഷേ അതൊരു പൊതു സ്ഥലത്ത് ഓടുന്ന വാഹനത്തിൽ ഇത്രയധികം ഇത് മോഡിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്.
0: അല്ല, നമ്മള് അറിയാം പല രീതിയിൽ നമ്മൾ ചില സിനിമകളിലൊക്കെ തന്നെ ഇങ്ങനത്തെ കാണും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇത് നിയമവിരുദ്ധമാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല.
1: എന്തായാലും
0: അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളത്.
1: അതെ, എന്തായാലും ഹൈക്കോടതി ഇടപെട്ടു. മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്ക് കനത്ത പിഴ, ശക്തമായ നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട്. വാഹനങ്ങളിൽ വരുത്തുന്ന അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു, അനാവശ്യമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷനും വരുത്താൻ വേണ്ടി പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന്. എന്തായാലും ഗതാഗത കമ്മീഷണറിനോട് അടുത്ത മാസം 3 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്.
0: കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കണ്ടിരുന്ന വാർത്തയാണ് ഉറിയടിക്കാൻ വേണ്ടി
1: എനിക്ക് ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴുള്ള ടെൻഷൻ എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമെന്നുള്ള, കാരണം ഈ ഉറിയടി മത്സരം, അതുപോലെ ഈ കണ്ണ് കെട്ടിയിട്ടുള്ള പിന്നെ മത്സരങ്ങളിലൊക്കെ അപകട സാധ്യതകൾ കൂടുതൽ. ഇതൊരു ഓപ്പൺ എയറിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ ഉറിയടിക്കും ഓപ്പൺ എയർ ആയിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഒരു ഉറിയടിയുടെ അതങ്ങ് കെട്ടിയിട്ട് അതിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുന്ന ആ ആളെയാണ് ഞാൻ അടിക്കുന്ന ആൾക്ക് കണ്ണ് കാണില്ല, വടിയുണ്ട് കയ്യിൽ, എവിടെയാണ് അടിക്കുന്നത്. ഒരു ഒരു നിശ്ചിത ദൂരം മാറി നിന്നിട്ട് വേണ്ടേ ഈ കളിയിലൊക്കെ പങ്കെടുക്കാൻ. എന്തായാലും ഇതൊരു LDF UDF തർക്കമൊക്കെ ആയിട്ട് രാഷ്ട്രീയപരമായിട്ട് അതിനെ വേറെ മാനം നൽകാതിരുന്നാൽ മതിയായിരുന്നു.
0: എന്നാലും നമുക്ക് ഒരുപാട് പേര് ഓണാശംസകൾ അയച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ ആശംസകൾ എനിക്ക് മിനി പത്മയ്ക്ക് ഇവിടെ അയച്ചിട്ടുണ്ട്. എംപിയുടെ ഒരു മെസ്സേജ് വന്നായിരുന്നു, നമ്മൾ വാഴയില മടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇലയുടെ തുമ്പ മടക്കുന്നത് നോൺ വെജ് മീലിലാണ്, അത് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മാരേജുകളിലാണ് പഴയ കാലത്ത് ഇത് ചെയ്തിരുന്നത്. ഒരു പക്ഷെ
1: അതായിരിക്കും,
0: അതൊരു നല്ലൊരു
1: അറിവാണ്,
0: എബി കോശിയാണ് ആ ഒരു അറിവ് നമുക്ക്
1: തിരുവിതാംകൂറില്. പിന്നെ ക്രിസ്ത്യൻ പിന്നെ വിഭാഗങ്ങൾ സദ്യ ഇലയിൽ കഴിക്കുന്ന സമയത്ത് ആ നോൺ വെജിന്റെ ഒരു ഇതിന്
0: ഉറപ്പായിരിക്കും,
1: കാരണം ജോബിക്ക് അത് അല്ലെ, ജോബിന്നല്ലേ പേര്, എബിക്ക് അത് പറയാനുള്ള തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ തിരുത്തിയതിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് തന്നതിന് വലിയ
0: സന്തോഷമുണ്ട്.
1: എവിടെ നിന്ന് ഇത് വന്നതെന്ന് അറിയില്ലായിരുന്നു, അപ്പൊ ഇതിനും ഒരു ഒരു ചരിത്രം ഉണ്ട് അല്ലേ.
0: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഓണാശംസകൾ അയച്ച എല്ലാവർക്കും ഹാപ്പി ഓണം വൺസ് അഗൈൻ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഈ നെല്ല് 264 കോടിക്ക് കാത്തിരിപ്പാണെന്നാണ് പറയുന്നത്. നെല്ല് കർഷകർക്കിടെ കഷ്ടപ്പാടിന്റെ ഒരു ഓണമെന്ന് കൂടെയാണ് പറയുന്നത്.
1: കതിർ ആപ്പൊക്കെ ഉണ്ടായിരുന്നു മന്ത്രി ടി സിദ്ദിഖ് അതിലൂടെ, പക്ഷെ ആ ആപ്പിലൂടെ കൃത്യമായിട്ട് ഇതിന്റെ ഇടനിലക്കാരെ വിട്ടിട്ട് അതിലൂടെ പണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമ്മുടെ കർഷകർക്ക് കുറച്ച് ദുരിതത്തിലാണെന്നാണ് ആ വാർത്ത പറയുന്നത്.
0: അതെ, അങ്ങനെ ഒരു വാർത്ത കൂടെ നമ്മുടെ ഫ്രണ്ട് പേജുകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്.
1: തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്ത, നമുക്ക് എന്തിനും ഏതിനും തമിഴ്നാട്, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് തമിഴ്നാടിനോട് കടപ്പെട്ടിരിക്കണം. ഇന്ന് കഴിക്കുന്ന പൂക്കൾ, ഇന്ന് കഴിക്കുന്ന ഭക്ഷണം, ഇന്നിടുന്ന പൂവ്, ഇന്നിടുന്ന വസ്ത്രം തുടങ്ങിയിട്ട് ഇന്നിടുന്ന എല്ലാ അടക്കം അവരുടെ സംഭാവനയാണ്. അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഓണം ഇല്ല. അപ്പോൾ മിന്നൽ വേഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ നിവേദനത്തിന് മിന്നൽ വേഗത്തിൽ മറുപടി ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കാസർകോട്ടെ ഒരു അധ്യാപകൻ അണ്ണാമലൈ സർവകലാശാലയുടെ വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസ കോഴ്സിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ടിട്ട് അധ്യാപകൻ സി കെ മദനൻ ഓഗസ്റ്റ് 2 തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഒരു പരാതി കൊടുത്തിരുന്നു. 13 രജിസ്റ്റേർഡ് കത്തായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചു. അനുമതി വാങ്ങാതെയാണ് ഈ കാലത്ത് സംസ്ഥാനത്തിനകത്തും പുറത്തും പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ച് ബിരുദങ്ങൾ നൽകിയതെന്നായിരുന്നു UGC വാദം. വിദൂര പഠനം വഴി ബിരുദങ്ങൾക്ക് അംഗീകാരം നൽകാൻ തയ്യാറാകാത്തതിനെതിരെ സർവകലാശാല മദ്രാസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ച് ഇതുവരെ നൽകിയ ബിരുദങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന വിധിയുണ്ടായി. പക്ഷേ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന അധ്യാപകൻ ഒരു പരാതിയായിട്ട് കൊടുത്തപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം.
0: തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ നാട്ടിലെ ഒരു ടൈം സോണിന് വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ നോർമൽ സോണാണ്, വൈകുന്നേരം 6 തൊട്ട് രാത്രി 10 വരെ പീക്ക് ടൈം സോണാണ്, 10 രാവിലെ 6 വരെ ഓഫ് പീക്ക് സോണുമാണ്.
1: ജൻസികളെ കുറിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ വിവരമില്ല, കാരണം അവർ ആക്ടീവ് ആവുന്ന സമയമാണ് 10
0: നമ്മൾ പണ്ട് പറയായിരുന്നു രാത്രി 10 ശേഷം വാഷിംഗ് മെഷീൻ ഇടുക, മോട്ടർ അടിക്കുക, ഇന്നൊക്കെയുള്ള നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്. അപ്പൊ എന്നാൽ അത് കുറച്ചുകൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇത്ര യൂണിറ്റിൽ അധികം യൂസ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നു. അത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും ഒക്കെ അതായത് റേറ്റുകളുണ്ട്. അപ്പൊ ഇതാണ് പുതിയ ടൈം സോൺ നമ്മുടെ നാട്ടില് KCB ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്.
1: പണ്ടൊക്കെ നമ്മുടെ പിന്നെ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ പറയും ഫ്രിഡ്ജ് കുറച്ച് നേരം ഓഫ് ചെയ്തിടാം, ഈ സമയത്ത് കുറച്ച് നേരം ഓഫ് ചെയ്തിടാം, വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പോകുന്ന സമയത്ത് അത് ഇടരുത്, അങ്ങനെ എല്ലാവരും ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് കറക്റ്റ് ഒരു സോൺ വെച്ചിട്ടുണ്ട് അല്ലേ.
0: നല്ല കാര്യം. അങ്ങനെ ഒരു സോൺ ഞാൻ പറയും, ഇതൊരു ആപ്പ് കൂടെ ആക്കണം. അവർ ആപ്പ് കൂടെ ആക്കി നമ്മുടെ ഇവിടുത്തെ സാലിക്ക് അല്ലെ പാർക്കിംഗ്, നമ്മൾ ചില സമയത്ത് പാർക്കിംഗ് ഇടാൻ പോകുമ്പോൾ ഇപ്പൊ പണ്ടില്ല, ഇപ്പൊ അത് വെൽ ഡിഫൈൻഡ് ആയിട്ട് കാണിക്കും ഇന്ന് പാർക്കിംഗ് ഇല്ല, അവധിയാണ്, ഇന്ന് മണി മുകളിലേ ഉള്ളൂ. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അതുപോലെ തന്നെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബില്ല് വരുന്ന കാണണം, വാട്ടർ എത്രയാണ്, കറണ്ട് എത്രയാണ്, CO2 ഫുട്പ്രിന്റ് എത്രയാണ്, ഇതൊക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു ബോധ്യം വരും.
1: അതെ അതെ, ഏത് ഉപയോഗിക്കണം, ഏത് കുറയ്ക്കണം, ഏത് കൂട്ടണം, ഇത് ഓക്കെയാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, നമുക്കൊരു ഐഡിയ കിട്ടും, അത് നല്ല കാര്യമാണ്. സമ്പത്ത് വന്നപ്പോൾ CPM ജനങ്ങളെ മറന്നു, ബ്രസീൽ താരങ്ങൾ കാണികളെ മറന്നതുപോലെ. അവിടെ എന്തിനാണ് പാവം, ഞങ്ങൾ ബ്രസീലിനെ പിടിച്ചെടുത്തത് അല്ലേ അക്ഷയ്, ഞങ്ങൾ ബ്രസീൽ ഫാൻസ് ദുഃഖിതരാണ് ഈ ഒരു പരാമർശം.
0: സമ്പത്ത് വന്നപ്പോൾ CPM
1: അങ്ങനെ വന്നു എന്ന് പറയുന്നത് M. മുകുന്ദൻ എഴുത്തുകാരനാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പരാമർശമായിട്ട് വന്നത്, കയ്യിൽ കുമിഞ്ഞുകൂടിയ സമ്പത്തും അധികാരവും കാരണം നാടിനെ മറന്നതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി തോന്നുന്നത്. തൊട്ടതെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ. കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണത്തിന്റെ ഓണപ്പതിപ്പ് ലേഖനത്തിലാണ് ഇടതുപക്ഷ സഹയാത്രികനായ എം മുകുന്ദന്റെ വിമർശനം എന്നത് ശ്രദ്ധേയം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയും ലേഖനത്തിൽ കടുത്ത വിമർശനം. സിപിഎമ്മിൽ വിഭാഗീയത രൂക്ഷമായ കാലത്തുപോലും പിണറായി വിജയനെ പിന്തുണച്ചാണ് മുകുന്ദൻ സംസാരിച്ചതെന്ന് അദ്ദേഹമാണിപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ തോറ്റതുമായാണ് ഫുട്ബോൾ മൈതാനത്ത് വീണ കണ്ണീർ എന്ന ലേഖനത്തിൽ മുകുന്ദൻ സിപിഎമ്മിന്റെ തോൽവിയെ തുലനം ചെയ്യുന്നത്. ബ്രസീൽ കളിക്കാർ കളിച്ചത് കാണികൾക്ക് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രസീലിലെയും അർജന്റീനയിലെയും കളിക്കാർ അതിസമ്പന്നരാണ്. 1000 കോടിക്ക് മുകളിലാണ് ഓരോരുത്തരുടെയും സമ്പത്ത്. ഇതുപോലുള്ള ഒരാൾ എന്തിന് കളിക്കളത്തിൽ ഇറങ്ങി വിയർത്ത് കളിക്കണം എന്നവരുടെ ചിന്ത. ഇതിനെതിരെ ഞങ്ങൾ നഖശിഖാന്തം എതിർക്കുന്നു. ഇത് നിങ്ങൾ സിപിഎമ്മിനെ പറയോ മുഖ്യമന്ത്രി പറയോ ചെയ്തോ പ്രതിപക്ഷ നേതാവ്, പക്ഷെ എന്തിനാണ് ഞങ്ങൾ മഞ്ഞക്കുപ്പായക്കാർ കാനറികൾ ഇതിൽ പിടിച്ചിട്ടത്? എമുകുന്ദിന് എന്തോ ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു ബ്രസീലിനോട്. അങ്ങനെയാ തോന്നുന്നത്. എന്തായാലും സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ.
0: തീർച്ചയായിട്ടും ഇത് നമ്മുടെ സ്കൂൾ തലത്തിൽ നിന്ന് വരുന്നത്, നമ്മുടെ സിബിഎസ്ഇയുടെ ഈ റീവാലുവേഷന്റെ അതിന്റെ ഹർജി തള്ളി എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോമിനോടൊപ്പം ഹിജാബിന് അനുമതി ഇല്ല എന്നുള്ളൊരു വാർത്ത.
1: അത് ഇസ്ലാമിലെ അനിവാര്യമായിട്ടുള്ള മതാചാരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് അലഹബാദ് കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കുട്ടി പറഞ്ഞു, ഞാൻ വേറൊരു സ്കൂളായിരുന്നു, 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടി. അപ്പൊ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇത് ധരിച്ചിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. തുടർന്നും ധരിക്കാനുള്ള ഒരു അനുമതി തേടിയിട്ട് അമ്മ വഴി അത് കോടതിയെ സമീപിച്ചു. പക്ഷെ കോടതി പറഞ്ഞു അത് അനിവാര്യമായിട്ടുള്ള മതാചാരമല്ല, സ്കൂൾ ഒരു യൂണിഫോം ഉണ്ട്, അത് ഫോളോ ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി തമിഴ്നാട്ടിലെ ഒരു വാർത്തയും കൂടി പറയാം. തമിഴ്നാട് സർക്കാരിന്റെ തായ്മാമൻ തങ്കമോതിരം പദ്ധതിക്കായുള്ള സ്വർണ്ണ മോതിരങ്ങൾ സൂക്ഷിക്കാൻ സംസ്ഥാനത്തുടനീളം ആധുനിക സൌകര്യങ്ങളോടെ 107 നിലവറകൾ ഉടൻ സ്ഥാപിക്കും. അടുത്ത മാസം 15 മുഖ്യമന്ത്രി ജോസഫ് വിജയ് പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്യും എന്നാണ് പറയുന്നത്. സ്വർണ്ണ മോതിരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കട്ടിയുള്ള സ്റ്റീൽ അലമാരകൾ, നൂതന സാങ്കേതികതയിലുള്ള പൂട്ടൽ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ മോഡിഫിക്കേഷനിൽ നല്ലോണം പെറ്റി നിയമലംഘനത്തിന് കുരുക്കുമായി എം വി ഡി എന്നല്ല തലക്കെട്ട്. അപ്പൊ എന്നാലും മോഡിഫിക്കേഷന് നമുക്കറിയാം, വെള്ളപ്പൊക്കത്തെ സമയത്ത് ഇറക്കെ വാഹനങ്ങൾക്കൊക്കെ ഒരുപാട് പെറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ആ നിയമം തന്നെ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്.
1: മോഡിഫിക്കേഷൻ 1,000 വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ടോട്ടൽ 5,000 ആണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പൊ കോടതി ചോദിച്ചു അതെങ്ങനെ ചെയ്യാൻ പറ്റും, അത് പറ്റൂല. മോഡിഫിക്കേഷൻ 1,000 വെച്ചിട്ട് ഫൈൻ ആണെന്ന് പറഞ്ഞു.
0: ബെറ്റർ ഈ മോഡിഫിക്കേഷന്റെ അവൈലബിലിറ്റി നിർത്തുക. എന്താണോ ടയറാണോ എന്താണോ അത് പാർട്ടിന്റെ അവൈലബിലിറ്റി നിർത്തുക. നമ്മൾ ഇതിന് ടാക്സും കൊടുത്ത് ഈ സാധനം മേടിച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അതൊരു ലോജിക്കിന്റെ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് അതിന്റെ അവൈലബിലിറ്റി നിർത്തുക. നോർമൽ ആയിട്ടുള്ള സാധനങ്ങൾ
1: അനുവദനീയമായിട്ടുള്ള മോഡിഫിക്കേഷനായിട്ട് നമ്മൾ വാഹനം ഉപയോഗിക്കുന്നവർ ഇപ്പൊ അലോയ് വീലും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ റോഡിൽ നിന്ന് ഉയർന്നു നിന്നിട്ട് മറ്റു വാഹനങ്ങളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാകുമ്പോൾ അതൊരു അപകടം ഉണ്ടാക്കും, അതിലേക്ക് നമ്മളും പോരുത്. പക്ഷെ മലയാളികൾക്ക് നമുക്ക് ഒരു വണ്ടി വാങ്ങിക്കാൻ നമുക്ക് അറിയാതെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താൻ ഒരു ടെൻഡൻസി.
0: വണ്ടി ഇഷ്ടമുള്ളവർ ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മളൊരു ഗാരേജിലേക്ക് മോഡിഫിക്കേഷൻ അവിടെ കാണുന്ന സാധനം നമ്മളെ ടെൻഡി. ഈ സെയിം തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്, ഏതാണ് നമ്മുടെ ഷുഗർ കൂടുതലുള്ള കണ്ടന്റ് സാധനം ടെൻഡിങ് എടുത്ത് വെക്കരുത്, മാറ്റി വെക്കണം. ഇതുപോലെ തന്നെ ആ കടയിൽ വെക്കാൻ പാടില്ല. അത് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നവും വരില്ല.
1: യെസ്, എന്തായാലും ഗൾഫ് മേഖലയിലെ വാർത്തകൾ കൂടി പെട്ടെന്ന് നോക്കാം. യു എസ് വോസ് ടു സ്ട്രാങ്കിൾ ഇറാൻസ് എക്കോണമി വിത്ത് ന്യൂ കർബ്സ്. എന്തായാലും ഇറാൻ പിന്നെ ഒമാൻ ഒരു ചർച്ച നടന്നിരിക്കുന്നു, അതിൽ ഹോർമോസ് തുറക്കാൻ ഒരു ധാരണയായിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വാർത്തയുണ്ട്. ഇതൊക്കെ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട്, ഇപ്പൊ നമുക്ക് വലിയ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ജി സി സി ഫ്ലൈറ്റ് ബുക്കിംഗ്സ് ആർ റീച്ചിങ് പ്രീ വാർ ലെവൽസ് ആസ് കോൺഫിഡൻസ് റിട്ടേൺസ് എന്ന് പറഞ്ഞ വാർത്തയും. ആദ്യ പേജിൽ എമിറേറ്റ്സ് യു ക്യാൻ ഗെറ്റ് അപ് ടു 35,000 ഫോർ ഹോം ഡാമേജ് അണ്ടർ ന്യൂ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയൊക്കെ ആദ്യ പേജിൽ. അതുപോലെ പുതിയ ഒരുപാട് സ്കൂളുകൾക്ക് ദുബായ് അംഗീകാരം കൊടുത്ത വാർത്ത, ഫോളോ ഓൺ ഒഴിവാക്കാൻ ശ്രീലങ്ക പൊരുതുന്ന വാർത്തയും വന്നിട്ടുണ്ട്. എന്തായാലും 2-ആം ടെസ്റ്റിൽ നമ്മൾ ഇന്ത്യ ജയിക്കുന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉള്ളത്. എന്തായാലും ബാക്കി വാർത്തകളൊക്കെ വരുന്ന മണിക്കുള്ളതൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 എഫ്എമ്മിന്റെ ഒരിക്കൽ കൂടി ഓണാശംസകൾ എല്ലാവരും നേരിടുന്നു. അക്ഷയ മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻ പ്രസ് ക്ലബ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 എഫ്എം. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൽബഷാ ദുബായ് അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാഖ് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sandunes with Akshay on Home 92.2 FM.
2: എത്തുമുണ്ട്
0: സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാം ഓണമോ?
6: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
5: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
6: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
5: മാർക്കൻസേവ് മുഹേസിന അൽക്കുസേസ്.
6: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
5: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും
4: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
1: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ. നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
5: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
1: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
5: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
1: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
7: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
8: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാബായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
9: You are listening to Home 92.2 FM. Home is a feeling.
10: This hour of Sand Dunes brought to you by Lulu. Onam ivadeyanu.
11: Traffic update.
12: Traffic update.
10: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
13: എന്താണ് ഇന്നത്തെ ട്രാഫിക് അപ്ഡേറ്റ്? കഴിഞ്ഞ ദിവസത്തെ ട്രാഫിക് എനിക്കറിയാം, എല്ലാവരെയും വലിച്ചിട്ടുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ രാവിലെ വരുന്ന സമയത്ത് റോഡൊക്കെ വളരെ ശാന്തമാണ്, അധികം വലിയ ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് എല്ലാ പല റോഡ്സുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിന്റെ അവസ്ഥ സ്ലോ മൂവിംഗ് ട്രാഫിക്കാണ്. ലോങ് സ്ട്രെച്ചിൽ കാണുന്ന അല്ലിത്തേറ്റ് ഓൾ റോഡും അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എന്തായാലും ദുബായ് റോഡുകളെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ് ഇന്നും 2 ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഡ്രൈവ് സേഫ്. ഇത് പലർക്കും ഉച്ചവരെ ആയിരിക്കും ഓഫീസും കാര്യങ്ങളും ഒക്കെ കാണുന്നത്, നമുക്ക് വേഗം തന്നെ വീട്ടിൽ പോകേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സാവധാനമായിട്ട് വണ്ടി ഓടിച്ച് സുരക്ഷിതമായിട്ട് നിങ്ങളുടെ ഓഫീസുകളിൽ എത്തുക കേട്ടോ.
10: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
14: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: Sand dunes. Sand dunes.
3: Sand dunes with Akshay on Home 92.2 FM.
4: Edmode.
5: Sand dunes with Akshay brought to you by Lulu. Onam ivadeyanu.
6: അതായത് ഓണത്തിന്റെ വിഷസ് ഒരുപാട് ഒരുപാട് ഒരുപാട് വിഷസാണ് എനിക്കിവിടെ വരുന്നത്. ഞാൻ കുറച്ച് പേര് പറയാം കേട്ടോ. ഷിഹാസ് ആൻഡ് ഫാമിലിയുടെ ഓണ വിഷസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ശരച്ചിക്കു, സന്ദീപ്, പ്രതീഷ്, ഇബ്രഹാം, നൈനാന്, മുസമിൽ, റോഷ്നി, ഷാഹിദ, സമീഹ, മുഹമ്മദ് നൌഫൽ, പ്രമോദ് ജോർജ്, സന്തോഷ്. അയ്യോ, ഒറ്റ നിങ്ങൾക്ക് നോക്കി ഞാൻ ഇത്രയാണ് വായിച്ചത്. ബാക്കിയുള്ളവരെല്ലാവർക്കും ഞാൻ കിരണ്, വിഹാൻ, പിന്നെ അതുപോലെ തന്നെ താഴ്ത്താട്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. എന്നാലും ഗംഭീരമാക്കുക, നിങ്ങളുടെ ഓണവിശ്വാസങ്ങൾ എന്നോട് പറയാട്ടോ. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് പറയാം. ഞാൻ എനിക്ക് ഇല മടക്കുന്ന സ്റ്റോറി ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് എനിക്ക് എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഓണം ഏത് കാലത്തായിരുന്നു, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, ആ ഒരു നല്ലൊരു സ്റ്റോറി നിങ്ങൾക്ക് പറയാമെന്നുണ്ടെങ്കിൽ പറയാമെന്നാണ്. നമ്മുടെ നമ്പർ 0585829220 നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. നിങ്ങളുടെ ബെസ്റ്റ് ആണോ, നിങ്ങളുടെ മനസ്സിലെ ഏതെവിടെയാണ്, യു എയിലാണോ, നാട്ടിലാണോ, ഓഫീസിലാണോ, അത് വിദേശ രാജ്യത്ത് പോയി ഓണം ആഘോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി അങ്ങനെയാണോ ഏതാണേലും നിങ്ങൾക്ക് പറയാമെന്നാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: You're listening to Home 92.2 FM. Home is a feeling.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ, ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
12: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
13: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
3: ബസാർ ഓഫ് സാൻഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഓണക്കാലത്ത് നമ്മൾ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ കൊണ്ടുതരുന്ന കുറേ സംഭവങ്ങളാണ് ഈ പഴയ പാട്ടുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് രാവിലത്തെ പുലരി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരുപാട് മെമ്മറീസ് ഇതുപോലെ പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ്. എനിവേസ്, വെൽക്കം ബാക്ക് ഹോം, 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓൾറൈറ്റ്, അങ്ങനെ ഇന്ന് നമ്മൾ ഓണസദ്യയുടെ തിരക്കിലായിരിക്കും. ഓഫീസുകളിൽ, വീടുകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങുകളിൽ ചിലവർ വൈകുന്നേരം, എന്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് നീ വന്നേ പറ്റുള്ളൂ, പക്ഷേ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല, സദ്യ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വൈകിട്ടും സദ്യ ഒരുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇന്ന് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ്, നിങ്ങൾ സദ്യ ആയിക്കോട്ടെ, പായസം ആയിക്കോട്ടെ, ലുലു, നിങ്ങളുടെ തൊട്ടടുത്ത ലുലുവിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ 25 വെറൈറ്റി പായസത്തോട് ഉൾപ്പെടെ നല്ല അടിപൊളി ഓണസദ്യ. അത് നമ്മുടെ പഴയടത്തിന്റെ ഓണസദ്യ ആകുമ്പോൾ അത് കെങ്കേകമാണേ, ഞാൻ നേരിട്ട് പോയി കണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൗണ്ടറിൽ ചെന്നാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അവിടെ വാസ്റ്റ് നമ്പർ ക്വാണ്ടിറ്റിയിലാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഷോർട്ടേജ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അത് എത്രയല്ല, നേരത്തെ ഓർഡർ ചെയ്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പോയി കരസ്ഥമാക്കാവുന്നതാണ്. അപ്പോൾ എന്താണേലും ഓണസദ്യ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ റെക്കമെൻഡേഷനാണ് ലുലു. തൊട്ടടുത്ത ലുലുവിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: പൊന്നോണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
5: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: തിരുവോണത്തെ വരവേറ്റ മലയാളികൾ. വിസ നടപടികൾ താൽക്കാലികമായി നിർത്തി US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോം FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ. ഇന്ന് തിരുവോണം നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമാണ് മലയാളികൾക്ക് തിരുവോണം. കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണിത്. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഓണാശംസകൾ നേർന്നു. തിരുവോണനാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്ന് ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണത്തോണിയുടെ വരവ്. ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തി. പള്ളിയോട സേവാസംഘവും വിവിധ കരനാഥന്മാരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തിരുവോണ ദിവസമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ രാവിലെ വലിയ തിരക്കായിരുന്നു. തൃക്കാക്കരയിലും വൻ തിരക്ക്, കണ്ണനെ കാണാൻ ഗുരുവായൂരിലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും. പുലർച്ചെ 4:30 ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചു. ഇന്ന് 10,000 പേർക്ക് വിശേഷാൽ പ്രസാദ ഊട്ടുമുണ്ട്. തിരുവോണത്തെ വരവേറ്റ് പ്രവാസി മലയാളികളും ഓണക്കോടി ഉടുത്തും ഓണപ്പൂക്കളം ഒരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പുലർച്ചെ പലയിടത്തും മഴ പെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇടവിട്ട് മഴ പെയ്തു. വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായിരുന്നു. ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സുന്നി നേതാക്കൾ രംഗത്ത്. വഖഫ് ബോർഡ് പുനഃസംഘടനാ വിഷയത്തിൽ കളവും തെറ്റിദ്ധാരണയും പ്രചരിപ്പിക്കുന്ന ഉമർ ഫൈസി മുക്കത്തെ മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സമസ്ത പദവികൾ ഭൌതിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വഖഫ് ബോർഡിൽ 2 RSS-കാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPM വേദിയിൽ കള്ളം പ്രചരിപ്പിച്ചു. ഇത് സമസ്തയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഹാഷിഷ് ഓയിൽ കടത്താൻ ശ്രമം. തടവുകാരനും ഓയിൽ കൈമാറാൻ ശ്രമിച്ചവർക്കുമെതിരെ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തു. സുഹൈൽ എം മുബീൻ എന്നിവർക്കും റിമാൻഡ്. തടവുകാരനായ മുഹമ്മദിനുമെതിരെയാണ് കേസെടുത്തത്. പ്രതിരോധ ഉൽപാദനത്തിന്റെ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രാജ്യത്തെ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹക ശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈലായ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ വരും. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കൈമാറ്റത്തിനുള്ള അംഗീകാരം കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചതായി പ്രസ്താവനയിൽ. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരുരാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതിനിടെ ഇറാൻ US ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കണമെന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബ് അബാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെയായിരിക്കുമെന്നും പുറത്തു കടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയെന്നും കാസിം വ്യക്തമാക്കുന്നുണ്ട്. ഹോർമസിലെ കടൽ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമസ് കടലിടുക്കിലെ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് എല്ലാ മൈനുകളും നീക്കം ചെയ്തുവെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം. നീക്കം ചെയ്യാനാകാത്തവ പൊട്ടിത്തെറിച്ചു, ഇനിയൊന്നും അവശേഷിക്കുന്നില്ല എന്ന് US നാവികസേന ട്രംപിനെ അറിയിച്ചു. പുതിയ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടപടി കടും ചെയ്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമസ് കടലിടുക്കിലെ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് എല്ലാ മൈനുകളും നീക്കം ചെയ്തുവെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം. നീക്കം ചെയ്യാനാകാത്തവ പൊട്ടിത്തെറിച്ചു, ഇനിയൊന്നും അവശേഷിക്കുന്നില്ല.

0: വർദ്ധിപ്പിക്കാനും അവരുടെ നിലപാട് ദുർബലപ്പെടുത്താനും മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടലല്ലെന്നും മറിച്ച് സംഘർഷം ലഘൂകരിക്കാനും രാഷ്ട്രീയ പരിഹാരത്തിനുമായി അവർ സഹകരിച്ച് പ്രവർത്തിക്കലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ US തീരുമാനം. US എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതെന്നും US സ്റ്റേറ്റ് വകുപ്പ് വക്താവ് അറിയിച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ഇന്ത്യ ചൈന ചർച്ചകൾ തുടരുന്നു. നല്ല അന്തരീക്ഷത്തിൽ ചർച്ച നടക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തിയിൽ ശാന്തിയും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യയും ചൈനയും ഏറെ ശ്രമിക്കുന്നുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. തർക്കങ്ങൾ പരിഹരിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സജീവമെന്നും വാങ് യി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വലിയൊരു പ്രതിനിധി സംഘവുമായി ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. 400 പേരെങ്കിലും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഘടനാ വിപുലീകരണം പ്രഖ്യാപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പുതിയ ദേശീയ നേതൃത്വവും സോണൽ കോർഡിനേഷൻ കമ്മിറ്റിയും പ്രഖ്യാപിച്ചു. ഈസ്റ്റ് സോൺ, വെസ്റ്റ് സോൺ, നോർത്ത് സോൺ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. താഴെത്തട്ടിലുള്ള സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതും ഏകോപനം മെച്ചപ്പെടുത്തുന്നതുമാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലുടനീളം പ്രാദേശിക നേതൃത്വത്തിന്റെ ശക്തമായ ശൃംഖല കെട്ടിപ്പടുക്കുക എന്നതും ലക്ഷ്യമിട്ടാണ് സംഘടനാ വിപുലീകരണം. ബലാത്സംഗ കേസിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാൻ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിന് സുപ്രീംകോടതി നിർദ്ദേശം. കീഴടങ്ങൾ ഒഴിവാക്കാമെന്ന തരുൺ തേജ്പാലിന്റെ അപേക്ഷ കോടതി തള്ളി. 2013 രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് സുപ്രീംകോടതിയുടെ നടപടി. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി. 18,000-ലേറെ പുതിയ സീറ്റുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായി ദുബായി വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 3 അധ്യയന വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ 4.6% സ്ഥിരതയാർന്ന വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക 2-2 പുരോഗമിക്കുകയാണ്. 3 ദിനം നേരത്തെ കളി നിർത്തി മഴയെ തുടർന്ന് ഇപ്പോൾ സ്കോർ 8 വിക്കറ്റ് നഷ്ടത്തിൽ 265 ശ്രീലങ്ക. നേരത്തെ ഇന്ത്യയുടെ 1 ഇന്നിംഗ്സ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 503 ഡിക്ലെയർ ചെയ്തിരുന്നു.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, station clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 36 degrees സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 52%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: You are listening to Home 92.2 FM. Home is a feeling.
1: Dessert of Sand Dunes brought to you by Lulu. Onam ivdeyanu.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: Once again, happy onam ellavarkkum. Home 92.2 FM inde ella srodhakalkkum happy onam. Thiruvana adina aashamsakal nernu kollunu listeners nu parayna namukku orumichi yathra cheyyunna oru endu parayna oru family aanu njangale sambandhichu. Appo ellavarkkum njangade onaashamsakal nernu kollunu. Ningalum njangade onaashamsakal ningalude soorthukalodum veettukarodum okke thanne vangu vekka ennaanale oru gambheera onakalavaattu oru vaadu visheshangal enikku ivide nirandharayitte callsum adu pole enne messagegalum aanu vannondirikkunnu. Njan chelarekku njan ഓണർ എടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുക്കാന്നതാണ്. എന്താണെങ്കിലും നമ്മുടെ ഈ ഓണക്കാലം ഒക്കെ നമ്മൾ വളരെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. നമ്മളിപ്പോൾ സ്കൂൾ ഇനിയിപ്പോൾ വളരെ അടുത്ത് തുടങ്ങാൻ പോവാണ്. ഇന്ന് ഞാനൊരു മങ്കൂളിൽ എത്തിയ സമയത്ത് ഒരു സ്കൂൾ കുട്ടി യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ സൂൺ ചെറുതായിട്ട് ഓരോ ഇനി മേ ബി എക്സ്ട്രാ ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഈ ടാക്സി ഡ്രൈവേഴ്സ് പറയുന്ന ഒന്ന് രണ്ട് ടിപ്സ് ഉണ്ട്. അതായത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഈ സ്കൂൾ ദിവസം തുടങ്ങുന്നതിൻ്റെ ഒരു അവർക്കറിയാലോ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്ന ആദ്യത്തെ മൂന്ന് ദിവസം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഈ ട്രാഫിക് സിറ്റുവേഷൻ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പ്രത്യേകിച്ച് കറാമ, ബർദുബായ്, യൂദ് മേത്ത, ഗർഹൂദ്, അൽ തവാർ, അൽ നഹദ, അൽ ബർഷ, അൽ കൂസ്, ഇതിപ്പോൾ മൊത്തം ആയാലും സെൻട്രൽ ദുബായ് മുഴുവൻ ഏരിയ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നത്. അവർ പറയുന്നുണ്ട് ഏറ്റവും പുതിയതായിട്ട് RTA ബ്രിഡ്ജ് ന്യൂ എന്താ പറയുന്നത് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സൈൻ ബോർഡ് പലയിടത്തും വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് കയറി വരുന്നവർക്ക് നമുക്ക് കാണാൻ സാധിക്കും, ഷെയ്ക്സാ റോഡിൽ കാണാൻ സാധിക്കും. അങ്ങനെ കുറേയിടത്ത് പുതിയ ബ്രിഡ്ജുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ ബ്രിഡ്ജുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാഫിക് സിറ്റുവേഷനിൽ നിന്ന് ഒഴിവാകാനായിട്ട് പറ്റും. ഇവർ പറയുന്ന അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻ്റർമീഡിയറ്റ് റോഡുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ട്രാഫിക് ഒഴിവാക്കാനായിട്ട് പറ്റുമോയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒരു ആവശ്യമാലും ഇല്ല, കാരണം ഇൻ്റർമീഡിയറ്റ് റോഡുകളിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ മറ്റേ റോഡിനെക്കാട്ടി സ്ലോവറായി പോകും. അതുകൊണ്ട് നമ്മൾ പോകുന്ന റോഡുകളിൽ തന്നെ പോവാം. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ട്രാഫിക് സിറ്റുവേഷൻ എങ്ങനെയാണ് റോഡുകളിൽ നിന്നും നോക്കി ഒരു വിലയിരുത്തുക, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരാളുടെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിളിൽ, അതായത് ഈ പീക്കായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ്റെ സമയത്ത് നിങ്ങൾ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോവുക, കാരണം നിങ്ങൾ പെട്ടുപോലെ തിരിച്ചു വരും. അവർ പറയും ഈവൻ ദോ അങ്ങനെയാണെങ്കിൽ കൂടെ ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയിരിക്കും, അതാണ് നമ്മുടെ റൂൾ എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇനിയും തൊട്ട് അങ്ങോട്ട് ഒരു 6:30 തൊട്ട് ഒരു 9 വരെ, പിന്നെ ഒരു 2 തൊട്ട് ഒരു 3-4 വരെ ഒരു സെക്കൻഡ് എന്താ പറയുന്നത് സെറ്റ് ഓഫ് വേവ്സ് ആണ് ഇനി ട്രാഫിക്കിൻ്റെ തുടങ്ങാനായിട്ട് പോകുന്ന സ്കൂൾ തുറക്കുമ്പോഴത്തെ. അപ്പോൾ എന്തായാലും ഒരു ആർട്ടിക്കിളായിട്ട് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇന്ന് ഓണ ദിവസമായിട്ട് കൂടെ നല്ല തിരക്കാണ് റോഡുകളിൽ, രാവിലെ തന്നെ സ്ലോ മൂവിങ് ട്രാഫിക്കും ഒക്കെ പലയിടങ്ങളിലും കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഓണം അടിച്ചുപൊളിക്കുക. ഉച്ചവരെയുള്ളോ എല്ലാവർക്കും, അതോ വൈകുന്നേരം വരെ ഉണ്ടോ, അതോ ഓഫീസിലാണോ സദ്യ? നമുക്കിവിടുന്ന് ഗംഭീര സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണേലും ഓഫീസിൽ ആഘോഷിക്കുന്നവർക്കും വീട്ടിൽ ആഘോഷിക്കുന്നവർക്കും ഒക്കെ തന്നെ ഹാപ്പി ഓണം ഒരിക്കൽ കൂടെ നേർന്നുകൊള്ളുന്നു. അപ്പോൾ എന്താണേലും നിങ്ങളുടെ ഓണം വിശേഷങ്ങളൊക്കെ പറയട്ടെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെയുള്ളത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്.
0: You are listening to Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: Amore, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.
3: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: On this Onam, may your heart be filled with happiness, your home with prosperity, and your life with love. Have a wonderful and blessed Onam from Alras Auto AC Spare Parts.
3: ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
8: Trending song of the hour.
4: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Sand Dunes! Sand Dunes!
0: Sand Dunes with Akshay on Home 92.2 FM.
3: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
4: പെന്നാളിലെ ഓണത്തിന്റെ വിശേഷങ്ങൾ ഒരുപാട് പേര് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം കൂടെയാണ്. അപ്പൊ നൈനൻ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നൈനൻ.
5: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
4: ഹാപ്പി ഓണം.
5: ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
4: എന്താണ് ഓണമായിട്ട് പരിപാടി? എവിടെയാണ്? ശരി, അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഓണസദ്യയ്ക്കേല ഇരിക്കുന്ന സമയത്ത് ഞാൻ യൂഷ്വലി ഈ ലെഫ്റ്റിലെ ആ തുമ്പൊന്ന് മടക്കി അകത്തോട്ട് വെക്കുമെന്ന് പറഞ്ഞു. നൈനാനും അത്തരത്തിൽ ഒരു ആളാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട്, എന്തായിരുന്നു സംഭവം?
5: അത് പണ്ട് തൊട്ടേ നമ്മള് സദ്യ കഴിക്കുമ്പം ഏതോ തുമ്പ് മടക്കിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ അങ്ങോട്ടുള്ള ഒരു രീതിയാണല്ലോ.
4: അത് എവിടെയാണ്? നാട് എവിടെയാണ്?
5: ഓക്കെ.
4: അപ്പം ഇല വണക്കി എവിടെയാണ് പോയി ഇല വണക്കിയത്?
5: ഇപ്പം ഞാനി ഇവിടെ ഹോട്ടലിൽ കഴിക്കുമ്പോഴും അലയിലാണല്ലോ ഞാൻ
4: താമസിക്കുന്നത്.
5: അപ്പം ഹോട്ടലിൽ കഴിക്കാൻ കയറുമ്പം ഏല നമുക്ക് ചൂസനയിലെ ചില ഹോട്ടലിൽ നിന്ന് കിട്ടുമല്ലോ. ചിലർക്ക് പട്ടത്തിലുള്ള ഇലയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ദൂഷണയിലെ കിട്ടിയപ്പം നമ്മൾ എങ്ങനെയാണേലും അത് നമ്മളതിന്റെ തുമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അങ്ങും മടക്കും,
4: മടക്കി പോകും.
5: അപ്പൊ ഞാനത് പതിവുപോലെ അങ്ങനെ മടക്കി, ദൂഷണയിലെ കിട്ടി അത് മടക്കി. അപ്പം ലേഡി വന്ന് ചോറ് വിളമ്പാനായിട്ട് വന്നതും ഇല ഇട്ടതും.
4: ശരി,
5: അത് നമ്മുടെ നാട്ടുകാരിയല്ല, വേറെ നാട്ടുകാരിയാ.
4: ഓ ശരി, ഓക്കെ.
5: ആ അപ്പം ഞാൻ ഈ ഇല കൊണ്ടിട്ട് ഇല മടക്കി പുള്ളിക്കാരത്തി ചോറുമായിട്ട് വന്നപ്പം ഇലയുടെ തുമ്പ് മടക്കിയിട്ടിരിക്കുന്നു.
4: ഓക്കെ.
5: അലയിലെ ഒരു പ്രമുഖ ഹോട്ടലാ.
4: ശരി.
5: ആ അപ്പം പുള്ളിക്കാരത്തി വന്ന് ചോറും കൊണ്ട് വന്നിട്ട് ചോറ് വിളമ്പാതെ ചോറും പിടിച്ചോണ്ട് നിക്കുകയാണ്.
4: അതിശയത്തോടെ
5: അതിശയത്തോടെ ഇലയെ നോക്കുന്നു, എന്റെ മുഖത്തോട്ട് നോക്കുന്നു, ഇലയെ നോക്കുന്നു, എന്റെ മുഖത്തോന്നു ഇലയുടെ തുമ്പ്.
4: ശരി ശരി.
5: ആ ഇതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായത്.
4: ശരി.
5: ഇത് കുറച്ച് നോക്കി നിന്നിട്ട് വളരെ ഹാപ്പിയായിട്ട് തിരിച്ച് എന്തൊക്കെയോ ഇങ്ങനെ തമാശയായിട്ട് സന്തോഷമായിട്ട്
4: ഇത് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ ആ സൈഡിൽ നിന്ന് അല്ലാതുള്ളവർക്ക് ഈ ഇല മടക്കി കഴിക്കുന്ന എല്ലാവർക്കും അത്ര സൂചിച്ചതാണോന്നില്ല. അതാണ് അതാണ്
5: നമ്മുടെ മധ്യതിരുവിതാംകൂർ മാത്രമുള്ള ഒരു ആചാരമാണ്
4: ഇല മടക്കി കഴിക്കുക. എന്താണേലും ഓണക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കസ്റ്റമും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും എല്ലാം വ്യത്യസ്തതരമാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ് തിരുവോണം എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നൈനാൻ. അപ്പൊ കൂടെ ഉള്ളവരോടും എല്ലാം ഞങ്ങളുടെ ഓണാശംസകൾ പറയാം. നാട്ടിൽ വിളിക്കുമ്പോഴും വീട്ടുകാരും പറയാം. അക്ഷയ തിരക്കിന്ന് പറയാം കേട്ടോ. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. നിങ്ങൾ എന്താണ് മെസ്സേജ് കേട്ടോ, ഞാൻ ഉണ്ട് എല്ലാവരോടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
5: എല്ലാരും രാവിലെയും വൈകിട്ടും വണ്ടിയെ പോകുമ്പോ ഈ റേഡിയോ കേട്ടോണ്ടാണ് പോകുന്നത്. ഞാൻ ഫുൾ ടൈമും കേൾക്കുന്നുണ്ട്
4: തീർച്ചയായിട്ടും.
5: എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും തിരുവോണാശംസകൾ.
4: തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു പവർഫുൾ ഓണാശംസകളാണ് നൈനാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. താങ്ക് യു സോ മച്ച് കേട്ടോ. അടിപൊളിയാക്കാം ഓണം.
5: ഓക്കെ ഓക്കെ. പ്രത്യേകിച്ചും മറ്റേ മിനി പത്മ എല്ലാവരോടും പറയണം.
4: തീർച്ചയായിട്ടും ഞാൻ പറയുന്നതാണ്. താങ്ക് യു. അപ്പൊ എന്തായാലും നൈനാനാണ് വിളിച്ചത്. ഒരു കോളിൽ ഏഴ് പേര് കേൾക്കുന്നുണ്ടെന്നുള്ളതിൽ ഭയങ്കര അതിസന്തോഷമായിട്ടുണ്ട്. അപ്പൊ എന്താണേലും അങ്ങനെ ഒരു ആചാരത്തെ പറ്റിയിട്ടായിരുന്നു. ഈ വ്യത്യസ്ത ജില്ലകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പങ്കുവെക്കാവുന്നതാണ് കേട്ടോ.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 33 07 916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
5: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
0: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
5: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
0: മാർക്കൻസേവ് മുഹേസന അൽക്കുസേസ്.
5: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
0: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
4: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
6: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
0: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെസ്റ്റോറൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE-യിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
7: ഏറ്റവും
5: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
8: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
9: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
10: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
11: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണ്.
12: അതെന്താ
11: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
12: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
10: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
13: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
14: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
15: ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്
14: ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
16: ഞാൻ ഇന്ന് ഇച്ചിരി ട്രാഫിക് കുറവായിരിക്കണം എന്ന് വിചാരിച്ചാണ് രാവിലെ ഞാൻ വീട്ടിലിറങ്ങിയത്. ട്രാഫിക് പറയുന്ന സമയത്ത് ട്രാഫിക് കുറവാണ് കേട്ടോ, പക്ഷേ ഷാർജയിൽ മാത്രമാണ് ഒരു ചെറിയ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. 2 ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽസായ സിറ്റി സെന്റർ കഴിഞ്ഞ് ടുവേഴ്സ് ദുബായിലേക്ക് വരുന്ന സ്ഥലത്താണ് കഴിഞ്ഞു. സജ്മാനി എന്നൊക്കെ തന്നെ തുടങ്ങിയ ട്രാഫിക് ആയിരുന്നു, അതൊന്നും തന്നെ ഇല്ല. ബാക്കി എല്ലാ റോഡുകളും ഫ്രീ ആണ്. നമ്മുടെ ഷെയ്ഖ്സാ റോഡും അൽക്കൽ റോഡും എല്ലാം, അലിൻ റോഡും എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരാം.
15: Traffic update.
14: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 ഇൻ GCC. TNC apply.
17: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankol, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: நீங்கள் கேட்கிறது ஹோம் 92.2 எஃப்எம். ஹோம் இஸ் எ ஃபீலிங்.
2: Sandunes with Akshay on Home 92.2 FM.
3: Sandunes with Akshay brought to you by Lulu. Onam ivadeyanu.
4: ചെൻപിടി ഭയങ്കര സൂപ്പർ ആട്ടോ. ഇന്ന് എനിക്ക് രക്ഷാബന്ധന്റെ ഇതും അയച്ചിട്ടുണ്ട്, വിഷസ് കൂടെ അയച്ചിട്ടുണ്ട്. ഇന്ന് രക്ഷാബന്ധനും കൂടെ എന്നെ ഓർമ്മിപ്പിച്ച ചെൻപിടിയാണ്. എന്തായാലും ഓണാശംസകളും എല്ലാം തന്നെ നമുക്ക് തക്കതായ സമയങ്ങളിൽ ഇപ്പോൾ യു എ ബാങ്കുകളും അതിൽ നമുക്ക് വിഷ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിവേസ്, നമ്മുടെ ഈ കേരളം എന്ന് പറയുമ്പോൾ ഓണക്കാലം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ എണീറ്റ് നമ്മൾ ടി വി വെക്കുന്ന സമയത്ത് ആ ഒരു പാട്ട് കേൾക്കുന്നതിൻ്റെ ഒരു സുഖം. ഓ, എനിക്ക് രോമാഞ്ചം വരുന്ന കേട്ടോ, സത്യം പറയാ. ഇത് കഴിഞ്ഞിട്ടൊരു കയറ്റം ഉണ്ട്. എന്നാലേ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി തന്നെയാണ് അല്ലേ. നല്ലതാണ്.

0: ആലോചിച്ച് നോക്കി, നമ്മുടെ കേരളത്തിലെ ആർക്കിടെക്ചറും നമ്മുടെ കേരളത്തിലെ കലകളും ഇതൊക്കെ തന്നെ ഭയങ്കര വൈവിധ്യമേറിയുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഇന്ത്യ സന്ദർശിക്കാനെത്തുന്ന ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗം ആളുകളും കേരളം ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം. കാരണം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി പി സി വിഷ്ണുനാഥ് അദ്ദേഹം പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു, ടൂറിസം വകുപ്പിനോട് പറയുന്നത്, ടൂറിസം വകുപ്പ് ടൂറിസ്റ്റിനോട് പറയുന്നത്, വരൂ ഒരു ദിവസം മലയാളിയാകൂ. വാട്ട് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹം ആ ഒരു പറഞ്ഞൊരു ഇതെന്ന് പറയുന്നത്, വരൂ ഒരു ദിവസം മലയാളിയാകും. എന്നിട്ട് അദ്ദേഹം ഒരു പാട്ടും കൂടെ പാടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിലാണ് ഈ ഒരു സംഭവം കിട്ടാതെന്ന് നമുക്ക് കേൾക്കാം കേട്ടോ.
1: വരൂ ഒരു ദിവസം മലയാളിയാകൂ എന്നാണ് നമ്മൾ സഞ്ചാരികളോട് പറയുന്നത്. സ്ഥലം കണ്ടുപോകാനല്ല, ഒരു ദിവസം മലയാളിയായി ജീവിക്കൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പ്രകൃതി തന്നെയാണ്. അപ്പം ആനച്ചന്തു എന്ന് പറഞ്ഞിട്ട് ജയരാജന്റെ ഒരു സിനിമയിൽ, പിന്നെ നമ്മുടെ ജെയ്സൺ ജെ നായർ സംഗീതം ചെയ്ത് ഒരു ഒരു ഒരു പാട്ടുണ്ട് വേണുചട്ടം പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പാടത്തൊന്നും പാടിയിട്ടില്ല, ഓർമ്മയിൽ നിന്ന് പാടുകയാണ്, ചിലപ്പോൾ വരിയൊക്കെ തെറ്റിയേക്കാം. ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർക്കും ഓണം ആഘോഷിക്കാൻ വേണ്ടി സദ്യ ഉണ്ണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും വേണ്ടിയിട്ട്. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ

0: സ്വർണമല്ലിപ്പൂതിർന്നു പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നു.
1: ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടിയേക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ, അദ്ദേഹം ആദ്യം MLA ആയ ഞങ്ങളുടെ മണ്ഡലത്തിലായിരുന്നു, ചെങ്ങന്നൂർ മണ്ഡലത്തിലായിരുന്നു. അന്ന് ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് നമുക്ക് നേരിട്ട് തന്നെ പരിചയമുണ്ട്. അതുപോലെ തന്നെ പല പരിപാടിക്ക് പോകുന്ന സമയത്തും മനോഹരമായ പാട്ട് ഇദ്ദേഹം അന്ന് തൊട്ടേ പാടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം ഒരുപാട് വേദികളിൽ അദ്ദേഹം പാട്ടുകൊണ്ട് സി ഇതൊരു അതൊരു എന്താ പറയുന്നത്, പാട്ടെന്ന് പറയുന്ന ഇപ്പോഴും നമ്മുടെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്നതും മനസ്സിനെ ശാന്തിയാക്കുന്നതും പലരെയും കണക്ട് ചെയ്യിപ്പിക്കുന്നതും ഒന്ന് രണ്ടാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം ഓണക്കാലത്ത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ പറഞ്ഞേക്കുന്ന ഈ ഇന്റർവ്യൂവിൽ മനോഹരമായിട്ടാണ് ആ ഒരു കേരള ടൂറിസത്തിനെയും പറ്റിയിട്ടും ആ ഒരു പാട്ടും എല്ലാം തന്നെ. എന്തായാലും ഓണക്കാലത്ത് എല്ലാവർക്കും നമുക്ക് കുറേയധികം നൊസ്റ്റാൾജി ഓർമ്മകളാണ് ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ആ ശ്യാമവാലിൽ ഏതോ എന്ന് പറയുന്ന ഇദ്ദേഹം പാടുന്ന സമയത്ത് ആ ആനച്ചന്തം എന്ന് പറയുന്ന സിനിമയിൽ ആ ആനയും കൊണ്ട് പോകുന്നതും മമ്പലക്കുളവും ഒക്കെ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്താണ് ബ്യൂട്ടിഫുൾ ഒരു ഓണക്കാലമാവട്ടെ എല്ലാവർക്കും. വൺസ് അഗെയിൻ ഹാപ്പി ഓണം നേർന്നു കൊള്ളുന്നു. ഒരു ഷോർട്ട് ബ്രേക്കിലേക്ക് പോയിട്ട് ഓടി നമ്മൾ തിരിച്ചു വരുന്നതാണ്.
2: You're listening to Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
7: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
8: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
9: Desert of Sand Dunes brought to you by Lulu. ഓണം എവിടെയാണ്?
10: സാൻഡ്യൂൺസ്
11: വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്താണല്ലോ ഈ ഓണക്കാലത്ത് നമുക്ക് ഡ്യൂപേയിലൂടെ 1500 ദിർഹംസ് വരെ സമ്മാനം, ക്യാഷ് പ്രൈസ് സമ്മാനം നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കേട്ടോ. സെപ്റ്റംബർ 6 നടക്കുന്ന ഈണം ഓണം ഇവന്റിലൂടെയാണ് ഈ 1500 ദിർഹംസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ഡ്യൂപേ ആപ്പ് അത് നമ്മുടെ പ്ലേ സ്റ്റോറിലും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് സെപ്റ്റംബർ 5 മുന്നേ നാട്ടിലേക്ക് നിങ്ങൾ പണം അയക്കുക. ഇന്ന് ഓണമാണ്, നാട്ടിലേക്ക് ഒരു ചെറിയ എമൗണ്ട് എങ്കിലും അയച്ചോളൂ ഡ്യൂപേ വഴി. എന്നിട്ട് അത് അയച്ചതിൻ്റെ ആ ട്രാൻസാക്ഷൻ ID അത് സ്ക്രീൻഷോട്ട് എടുക്കുക. 0586105980 ഒന്നുകൂടെ നമ്പർ, ഈ നമ്പറിലാണ് അയച്ചു കൊടുക്കേണ്ടത്. 0586105980 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് അയച്ചു കൊടുത്ത് ഈ കോൺടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ക്യാഷ് പ്രൈസ് നേടാനുള്ള ഒരു അവസരമാണ്, മിസ്സാക്കേണ്ട. ഈ ഒരു വിജയെ ഞങ്ങൾ പ്രഖ്യാപിച്ച് അവർക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് സെപ്റ്റംബർ 6 നടക്കാൻ പോകുന്ന ഹോം എഫമും നമ്മുടെ തൃശ്ശൂരിൻ്റെ ഈണം ഇവൻറ്റിൽ വെച്ചായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്നേ ദിവസം തന്നെ കൂടുതൽ വിവരം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്യൂപേയുടെ ആ ഒരു ബൂത്ത് ഉണ്ടാവും. അപ്പം ഈണം 2026 നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ബൂത്തിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഈ ഓണം നമ്മുടെ ഡ്യൂപേയിലൂടെ ഒരു ലക്കി വിന്നർ ആവാനുള്ള ഒരു ഗ്രേറ്റ് അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താണേലും ഓൾവേസ് ഡ്യൂപേ എന്ന് പറയുന്നത് യുവർ മണി യുവർ വേ ആണ്. അപ്പോൾ എന്താണേലും ഓണത്തിന് നാട്ടിലേക്ക് നിങ്ങൾ ഒരു പണമിടപാടുകൾ നടത്തുന്നതോടെ കൈയിലേക്ക് ഒരു ക്യാഷ് പ്രൈസ് നേടാനുള്ള ഒരു അവസരമാണ് ഡ്യൂപേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്.

0: പൊന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം, ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ,
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ,
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ.
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM.
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി.
5: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: പൊന്നോണത്തെ വരവേറ്റ മലയാളികൾ, നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോം എഫ് എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ. ഇന്ന് തിരുവോണം നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമാണ് മലയാളികൾക്ക് തിരുവോണം. കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണിത്. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതി. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രി. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഈ ഉത്സവം സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓണാശംസകൾ. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഓണാശംസ അറിയിച്ചത്. കേരള ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഓണാശംസകൾ നേർന്നു. തിരുവോണദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ്. തൃക്കാക്കരയിലും വൻ തിരക്ക്, ഗുരുവായൂരിൽ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമേ ഇന്ന് വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും ഉണ്ടായി. പുലർച്ചെ 4:00 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചു. ഇന്ന് 10,000 പേർക്ക് വിശേഷാൽ പ്രസാദ ഊട്ടുമുണ്ട്. തിരുവോണത്തെ വരവേറ്റ പ്രവാസി മലയാളികളും ഓണക്കോടി ഉടുത്തും ഓണപ്പൂക്കളമൊരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പാണ്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പ്. മറ്റ് വാർത്തകളിലേക്ക്. അടുത്ത 2 പതിറ്റാണ്ട് കാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിൽ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.

കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഹാഷിഷ് ഷോയിൽ കടത്താൻ ശ്രമം തടവുകാരനും ഇത് കൈമാറാൻ ശ്രമിച്ചവർക്കുമെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. സുഹൈൽ എം മുബീൻ എന്നിവർക്കും റിമാൻഡ് തടവുകാരനായ മുഹമ്മദിനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹക ശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈലായ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ രംഗത്തിറങ്ങും. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കൈമാറ്റത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരുരാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചതായി പ്രസ്താവനയിൽ. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരുരാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിനിടെ ഇറാൻ അമേരിക്ക ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് നിബന്ധന വെച്ച് ഇറാൻ ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ യുഎസ് ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ യുഎസ് തീരുമാനം. യുഎസ് എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നതെന്നും യുഎസ് സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് ശ്രീലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചു. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യുകയാണ് ലങ്ക. വിക്കറ്റ് നഷ്ടം കൂടാതെ 3 റൺസ് എന്ന നിലയിൽ. അടുത്ത വാർത്ത 10 മണിക്ക്. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യുകയാണ് ലങ്ക. വിക്കറ്റ് നഷ്ടം കൂടാതെ 3 റൺസ് എന്ന നിലയിൽ. അടുത്ത വാർത്ത 10 മണിക്ക്.

0: afternoons with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
2: ോടനുബന്ധിച്ച് നമുക്ക് സദ്യ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒഴിച്ചുവിടാൻ അങ്ങനെ പറ്റില്ല. പ്രത്യേകിച്ച് ആറന്മുള വള്ള സദ്യയൊക്കെയാണ് നിങ്ങൾ ഒരു വേണമെങ്കിലും കഴിച്ചിട്ടുണ്ട്. ഇത്രയും വിഭവങ്ങളുണ്ടോ എന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും. അപ്പം ഈ കഴിഞ്ഞ ദിവസം നിത്യ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഓണത്തിൻ്റെ പല കറിക്കൂട്ടങ്ങളും നമ്മുടേതല്ല എന്നുള്ളൊരു കാര്യങ്ങൾ. അതായത് ഈവൻ സാമ്പാറായിക്കോട്ടെ, അവിയലായിക്കോട്ടെ, ഇതൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. ഇത് നമ്മളൊരു സദ്യ എന്ന് പറയുമ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന കൂട്ടുകറികളല്ലായിരിക്കും മറ്റൊരു റെസ്റ്റോറൻറ്റിൽ, അല്ലേ? സ്വാഭാവികമാണ്. ഓരോ രീതിയിലും അവർ തനതായിട്ട് ഉണ്ടാക്കുന്നതും അവർ കണ്ടുപിടിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ തിരുവോണ അട എത്രയിടത്തുണ്ട്? തിരുവോണ അട, ഇത് ഓണക്കാലത്ത് ഏറ്റവും വലിയൊരു നിവേദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് തിരുവോണ അട. അത് ഒരിക്കാലത്തും മറക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഒരാൾ പറയണത് കേട്ടോ. നല്ല കുരുമുളക് അരച്ച് ചേർത്ത കുറുക്കൻ കാളൻ, കുരുമുളക് അരച്ച് ചേർത്ത കുറുക്കൻ കാളൻ, ഞാനത് കഴിച്ചിട്ടില്ല.

0: സത്യം പറഞ്ഞാൽ ഇത്രയും സദ്യ ഓടി നടന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓണം സീരീസിന് വേണ്ടി ഈ സംഭവം ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മധുരപ്പച്ചടി തന്നെ എത്രയോ വെറൈറ്റിയിൽ പൈനാപ്പിളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗ്രേപ്സ് ഇട്ടുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എനിക്കൊന്നും എല്ലായിടത്തും ഒരുപോലെ നിൽക്കുന്ന ഒരു സംഭവം ഇഞ്ചിപ്പുളി, എല്ലാ ഇടങ്ങളിലും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഈ തിരുവോണാട, അത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഈ നല്ല കുരുമുളക് അരിച്ച് ചേർത്തേക്കുന്ന കാളൻ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളവർ പറയട്ടെ. എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഷ് നിങ്ങളുടെ രീതിയിലുണ്ടെങ്കിൽ, നിങ്ങളുടെ തനതായിട്ടുള്ള ഏരിയകളിലുണ്ടെങ്കിൽ അതുകൂടെ പറയട്ടോ. നമ്മുടെ നാട്ടിലിപ്പം രാവിലെ മിനിപ്പത്മ പറഞ്ഞ പോലെ ഞങ്ങളവിടെ കുറേ കൂടെ മീൻ കറിയൊക്കെ ഞങ്ങൾ സദ്യക്കകത്ത്, നോൺ വെജ് സദ്യക്കകത്ത് ഉൾപ്പെടുത്താറുണ്ട്. ഒരു ചിക്കൻ ഫ്രൈ, ഒരു മീൻ കറിയും, അത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ സദ്യയുടെ കൂടെ ഒരു പാർട്ടാണ്. ഇനിയും പ്യുർ വെജിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതികൾ, നിങ്ങൾ എന്തെങ്കിലും വറവുക സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം. ഓണാട ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം. ഏത് ജില്ലയാണ് അല്ലെങ്കിൽ ഏത് സ്ഥലക്കാരാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറയാം കേട്ടോ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക,
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
12: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരോ ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
14: ഇങ്ങനെ കരയിലാണോ അണ്ണന്റെ പ്രശ്നം? എന്താ ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ?
15: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
16: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
17: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
12: ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം. ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
18: On this Onam, may your heart be filled with happiness, your home with prosperity and your life with love. Have a wonderful and blessed Onam from Alras Auto AC Spare Parts.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ദി സോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
0: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: ആൻഡ് എൻ്റെ ഓണക്കോടി എനിക്കിവിടെ ഭീമയിൽ നിന്ന് എനിക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഭീമ. ഹാപ്പി ഓണം വിഷിംഗ് യു ആൻഡ് യുവർ ഫാമിലി എ സീസൺ ഓഫ് ജോയ്, പ്രോസ്പെറിറ്റി ആൻഡ് ടുഗദർനെസ് എന്ന് പറഞ്ഞ് അതിനകത്ത് വ്യക്തമായിട്ട് ആ ഒരു വിഷ് ഉൾപ്പെടെയുള്ള ഒരു പാക്കേജിങ്ങിലായിട്ടാണ് ഇതിനകത്ത് ഒരു മുണ്ടും ഒരു സാരിയും ഫാമിലി പാക്കായിട്ടാണ് ഭീമ കൊടുത്തയച്ചിരിക്കുന്നത്. മീൻസ് അലോട്ട് കേട്ടോ, കാരണം അത്രയും നിങ്ങൾ എന്താ പറയണേ മീൻ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. എന്തായാലും ഇത്തവണത്തെ ഓണക്കോടി നിങ്ങൾക്ക് എടുക്കാൻ ഇനിയും അവസരമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തോടെ വൈകുന്നേരം ലുലുവിൽ പോയിരുന്ന സമയത്ത് ഇഷ്ടം പോലെയാണ് പലയിടങ്ങളിലും 50% ഓഫർ ഞാൻ കഴിഞ്ഞ ഇന്നലെ ദിവസം ഞാൻ ലുലുവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ഓണക്കോടി എടുക്കാനായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഹ്യൂജ് കളക്ഷൻസാണ് നിങ്ങൾക്ക് ലുലുവിൽ നിങ്ങൾക്ക് അവസരമുള്ളത് കേട്ടോ. അപ്പം എന്താണേലും ജെൻസിനും അതുപോലെ ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂജ് കളക്ഷനാണ് ലുലു ഇപ്പം നമുക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്നത്. മദ്രാസ് കട്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഒരുപാട് പേര് ഇവിടത്തെ ഓണത്തിന് ട്രെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഗംഭീര ഒരു ഓണക്കോടിക്കും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞ ബെസ്റ്റാണ് നല്ലൊരു ഷർട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഓണക്കോടിയായിട്ട്. അതിനോട് ഒരു മുണ്ടും അതിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നാളെ തൊട്ടടുത്ത ലുലുവിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓണക്കോടിയും മുണ്ടും ഷർട്ടും ഒക്കെ മേടിക്കാനുള്ള ഒരു അവസരം ഇപ്പം ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലുലുവിൻ്റെ ഓണച്ചെന്ന് മറക്കണ്ട, ജസ്റ്റ് പോകുമ്പോൾ അത് വഴിക്കൂടെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങോട്ട്
1: പോവാം. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ്, ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ എന്താണ്? രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫീസ് ഉണ്ട്. ഇന്ന് എനിക്കൊന്ന് പലർക്കും ഓഫീസ് ഇല്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഉച്ചവരെയാണ് ഓഫീസ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ് അത്യാവശ്യം ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട്. മുഹീസിനെയൊക്കെ കഴിയുന്നതോടെ വെച്ചത് അത്യാവശ്യം ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അല്ലിത്തേറ്റ് റോഡ് റോഡ് നോക്കുകയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ വിഷയം ഇല്ലാത്ത രീതിയിലാണ് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ദുബായ് റോഡുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അൽക്കേൽ റോഡിൽ എന്താണ് പ്രശ്നം? എത്രയും ഫ്രീ ഫ്ലോയിങ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രശ്നമോ? അൽക്കേൽ റോഡ് എനിക്കൊന്നും നേരെ അങ്ങ് ദുബായ് സൗത്ത് ഇന്ത്യ ആ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു. ആ ഒരു ചെറിയൊരു അതുതന്നെ ദുബായ് സൗത്ത് ഇന്ത്യ അവിടെയാണ് ചെറിയൊരു അതൊരു റൗണ്ട് അബൌട്ട് കേന്ദ്രീകരിച്ചുള്ള വിഷയമാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. 0585829220 അതിലേക്കൊരു മെസ്സേജ് തരാം.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
8: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
7: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
8: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
7: മാർക്കൻസേവ് മുഹേസിന അൽക്യുസേസ്.
8: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
7: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
9: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
10: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
11: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
12: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒറിജിനൽ ഇല്ല.
7: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE-യിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
13: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
14: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
15: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
16: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
17: അതെന്താ
16: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
17: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
13: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
18: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
19: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
20: ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു ബൈ ആരു ആയുർവേദ, ആർ എസ് ആകത്തിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய். நீங்கள் கேட்கிறது ஹோம் 92.2 எஃப்எம். ஹோம் இஸ் எ ஃபீலிங்.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Eddu mode.
3: Onam mode.
4: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
5: എന്താണേലും പണ്ടൊക്കെ ഈ ഓണത്തിന്റെ സമയത്ത് എനിക്ക് ജീപ്പുള്ള കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടില് 86 മോഡൽ മഹേന്ദ്ര ജീപ്പാണ് ഞാൻ എന്റെ സ്വന്തം എന്ന പോലെ എനിക്ക് എന്റെ അപ്പൻ മേടിച്ചു തന്നതായിരുന്നു. ഞാൻ അതിലായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് വയ്ക്കുക, നമുക്കൊരു ഒരു കോളേജിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ജീപ്പ് ഒരു ബുള്ളറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അത് ഒരു എനിക്ക് ഞാൻ ഭയങ്കര തൃപ്തനായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ ഇപ്പോഴും തൃപ്തനാണ്, ഉള്ളതിലെല്ലാം ഭയങ്കര തൃപ്തനാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആ സമയം എനിക്കിപ്പോൾ ഭയങ്കര വിഷമമാണ്. എനിക്ക് എൻ്റെ രണ്ട് വണ്ടിയും ഏതൊക്കെ വണ്ടി ഇപ്പം ഞാൻ ഓടിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ രണ്ട് വണ്ടി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. എൻ്റെ ജീപ്പ് ഞാൻ പ്രവാസിയായതിന് ശേഷം ഞാൻ കൊടുത്തിരുന്നു. ഞാൻ കൊടുത്ത് ഈ നമ്മുടെ മംഗളൂരിലുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു ഓണറാണ് പ്രവീൺ. പ്രവീൺ ചേട്ടനാണ് അത് മേടിച്ചത്. എന്നാൽ എനിക്ക് അദ്ദേഹവും ഞാനായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. അദ്ദേഹം എന്നെ ഫോഴ്സ് ചെയ്യും. അക്ഷയ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, അദ്ദേഹം കുട്ടനാട്ടുകാരനാണ്, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോക്കോ എപ്പോഴും എന്നോട് പറയാം. എനിക്ക് എൻ്റെ ഈ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് കേൾക്കുക. എന്നാലും ഈ സി നമ്മൾ എപ്പോഴും ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല എപ്പോഴും. പക്ഷെ എൻ്റെ ആ രണ്ട് വണ്ടികൾ, ഒരു പക്ഷെ ഞാൻ ജീവിതത്തിൽ ഏതൊക്കെ വണ്ടി വാങ്ങിയാലും എനിക്ക് ആ വണ്ടിയുടെ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് വേറെ ഏതിനോടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ കാണില്ല. എനിക്ക് എല്ലാ വണ്ടിയോടും അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പക്ഷെ അതിനോട് രണ്ടും സ്പെഷ്യലാണ്. ഞാൻ പറയാൻ വന്നാൽ വെച്ചാൽ, അന്ന് ഈ ഓണക്കാലത്ത് രാവിലെ ഞാൻ നമ്മൾ നല്ലതായിട്ടൊക്കെ ഒരുങ്ങി, ഞങ്ങൾ നമ്മുടെ ചെങ്ങന്നൂർ ഞങ്ങളുടെ ടൗണിൻ്റെ നടുക്ക് വലിയ അത്തപ്പൂ ഇടുമായിരുന്നേ. ഈ അത്തപ്പൂവൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത്, അന്ന് ഈ റീൽസൊന്നുമില്ല, ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ നമ്മുടെ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ എൻ്റെ ഓപ്പൺ ജീപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമ്മുടെ മറ്റേ നരസിംഹത്തിനകത്ത് ലാലേട്ടൻ വരുന്ന അതേ സെറ്റ്. പക്ഷേ എൻ്റെ ഫുൾ മാറ്റ് ബ്ലാക്ക് ആയിരുന്നു എൻ്റെ വണ്ടി. നല്ല സ്നോർക്കിലൊക്കെ വെച്ചിട്ട് നല്ല ടയറൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെയായിരുന്നു ഞാൻ നടന്നിരുന്നത്. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ആ ഒരു വാർത്ത കേൾക്കുമ്പോഴാണ് മോഡിഫിക്കേഷന് വരുന്നത്. ഓരോന്നിനും 5000 രൂപ ഫൈൻ എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര അപ്സെറ്റ് ആണ് വാർത്ത കേൾക്കുമ്പോൾ. അതായത് സീറ്റ് കവറും ഫ്ലോർ മാറ്റും ഒക്കെയാണ് ഒരു അപ്ഡേഷൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഇത് അത് അപ്ഡേഷൻ അല്ല, അതല്ല, അത് മോഡിഫിക്കേഷൻ അല്ല, അത് വണ്ടിയിൽ വരുന്ന കുറച്ച് അപ്ഡേഷനാണ്. പഴയതാകുന്ന സമയത്ത് ഈ ഫ്ലോർ മാറ്റൊക്കെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവസാനം കുറേ പൊടിയും പിടിച്ച് നമുക്ക് ACയിലൂടെ പ്ലാസ്മ വരും. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ മാറ്റുന്നതിന് ഇത്ര വലിയ നിയമ ചട്ടങ്ങളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മോഡിഫിക്കേഷൻ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു വണ്ടിക്ക് വണ്ടിയിൽ വരുന്ന ലൈറ്റിനെക്കാട്ടി കൂടുതൽ ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലൈറ്റിനും 5000 രൂപ വെച്ച് പിഴ അടയ്ക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ നമ്മളിനി 4 ടയറാണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്സൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20000 രൂപയാണ് അതിന് പിഴ അടയ്ക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി എയർ ഹോൺ ആയിക്കോട്ടെ, അതിനും 5000 രൂപ കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഈ സർക്കാർ കയറിയിട്ട് 100 ദിനം പൂർത്തീകരിക്കുമ്പോൾ ഈ പറഞ്ഞ വാക്ക് മാത്രം, ഈ പറഞ്ഞ വാക്ക് പാളി എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് മനോരമയിൽ ഫ്രണ്ട് പേജിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഇപ്പം എന്താ പറയണേ, ഇത് വാഹനം ഇച്ചിരി ഒന്ന് മോഡിഫൈ ചെയ്യാ. സി ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം കടയിലുകൾ വെക്കുക. ആ ഒരു നിർദ്ദേശം കൊണ്ട് നമ്മൾ എന്താണേലും ഒരു കടയിൽ കയറും. ആ കടയിൽ കയറുമ്പോൾ നമ്മൾ ഒരു ബേക്കറിയിലൂടെ കയറിയിരുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന ചിപ്സ് നമുക്ക് വേണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കൈപോകും. അതുപോലെയാണ് നമ്മൾ ആമ്പിള്ളേരെ സംബന്ധിച്ച് നമ്മളൊരു വണ്ടി മോഡിഫിക്കേഷൻ കടയിൽ ചെന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ ആഗ്രഹമാണ്. നമുക്കത് നമുക്കൊരു അതിനുവേണ്ടി ഒരു ഡ്രീം ചെയ്യും. അപ്പോൾ അത് ആ ഡ്രീമാണ് പിന്നെ നമ്മൾ എവിടെന്നെങ്കിലും പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നമ്മളത് മേടിക്കാൻ മതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് വേണ്ട, അവിടെ ഉള്ളത് മാത്രം വെച്ചാൽ മതി, അപ്പോൾ ഒരു അലോയി കാണാം, നമുക്ക് വെക്കാം. ഓക്കെ, അന്ന് ഇത് എൻ്റെ വണ്ടിയിലേക്ക് വെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രീതി നാട്ടിലേക്ക് വരുന്നതിനോടാണ് ഞാൻ യോജിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ 5000 രൂപ ഒക്കെ ഫൈൻ അടിക്കുന്നതോട് ഞാൻ തീർത്തും ഞാൻ എതിരായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സാധനം മേടിച്ച് ടാക്സും കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് പിന്നെ അതിന് ഫൈൻ വരിക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഏർപ്പാടാണോ? അല്ല. എന്നാലും സർക്കാർ ഇതിനൊക്കെ നല്ലൊരു മാറ്റം കൊണ്ടുവരട്ടെ. എന്തായാലും അക്കാലത്ത് അതായതുകൊണ്ട്, അതായത് ഞാൻ പറയുന്ന ഒരു 2018 വരെ ഞാൻ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പ്രവാസ ലോകത്തിലേക്ക് വന്നത്. എന്നാൽ അതിലൊരുപാട് സന്തോഷം. എന്നാലും നിയമം നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷേ ആ നിയമത്തെ ഒന്ന് മാറ്റാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് മറ്റാർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ സാധിക്കുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്.
3: You're listening to Home 92.2 FM. Home is a feeling.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
12: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
13: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
10: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
1: Bazaar of Sand Dunes brought to you by Lulu. ഓണം ഇവിടെയാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഓണസദ്യ ചോദിക്കുന്നുണ്ട്. അക്ഷയ ബ്രോ, ഒരു ഓണസദ്യ സെറ്റാക്കി തരാം. ഇതൊരു വാക്ക് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ എവിടെയെങ്കിലും സെറ്റാക്കി തരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓണം സീരീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ റെസ്റ്റോറൻറ്റ്സിൽ ഞാൻ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് എല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇന്ന് ഇനി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. റിയലി സോറി. ഈ ലാസ്റ്റ് മിനിറ്റ് ചോദിച്ചില്ല, ഞാൻ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് നമുക്ക് അൽക്കൂസിലോ അല്ലെങ്കിൽ കരാമേലോ എവിടെന്നെങ്കിലും നമുക്ക് സെറ്റാക്കായിരുന്നു. എന്താണേലും ഇന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇങ്ങനെ അടിച്ചു വിളിക്കുക, അത് തന്നെയാണ് പറയാനുള്ളത്. ഞാനും നമ്മുടെ എന്താ പറയണേ വീട്ടിൽ തന്നെ നമുക്ക് ഓണം ആഘോഷിക്കാനാണ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ റെസ്റ്റോറൻറ്റ്സിലൊന്നും പോകുന്നില്ല. കാരണം പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കംപ്ലീറ്റ് തിരക്കാണ്. നമുക്ക് ഇരുന്ന് കഴിക്കാൻ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുന്ന തൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതിലും ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത്, നിങ്ങൾ അത്രയും ഇനി ഇതുവരെ സദ്യ സെറ്റായിട്ടില്ലെങ്കിൽ ലൂലൂലു പോവുക, അവിടെ ആണ് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും എൻ്റെ അടുത്ത് ആ ശ്യാമവാരിലെ പാട്ടെന്ന് വെച്ച് തരാൻ ചോദിച്ചിട്ടുണ്ട്. ശീബിയെ ഓടിക്കും ഞാൻ പാട്ട് വെച്ചെന്ന് കേട്ട് കഴിഞ്ഞാൽ, കാരണം എൻ്റെ ഷോയിലല്ല. എന്തായാലും ആ പാട്ട് ഓണമായതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരാളാണ് ആദ്യമായിട്ട് പാട്ട് ചോദിച്ചത്. ആ ഒരു പാട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണല്ലേ. ശ്യാമവാരിൽ ഏതോ നമ്മുടെ ആനച്ചന്തം എന്ന് പറയുന്ന മൂവിയിലെ കൊച്ചിനെലിഫിക്കയും അതുപോലെ തന്നെ ജയറാമേട്ടനും എല്ലാവരും കൂടെ ഇന്നസെൻ്റ് ഏട്ടനും ഒക്കെ ഇത് കേൾക്കുന്ന ഒരു ഒരു കിടിലൻ സോങ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കേൾക്കാം നമുക്ക്. ആ നാടിൻ്റെ ഫുള്ള് വൈബ്. എനിക്കില്ല, സൈക്കിളിൽ പോകുന്ന സമയത്ത് നമ്മുടെ റോഡും അമ്പലക്കളവും ആൽമരങ്ങളും

വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ. ഞാൻ ഒരു പക്ക ഒരു നാടൻ ചെക്കനെന്ന് പറയത്തില്ലേ, ഞാൻ ആ ഒരു ടൈപ്പാണ് കേട്ടോ. എനിക്കിപ്പോഴും നമ്മുടെ നാട്ടിലൂടെ ആ സ്കൂട്ടറിലോ അല്ലെ നമ്മുടെ കാറിലോ അല്ലെ ഒരു സൈക്കിളിലോ ഒക്കെ ഇങ്ങനെ പോകാൻ കൂട്ടുകാരോട്ടൊക്കെ ഇങ്ങനെ വൈകുന്നേരം 4 മണിക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഒരു പരിപ്പുവടയും ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ നല്ലൊരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഈ രാവിലെ ഞാനും അപ്പനും വണ്ടി എടുത്ത് ചുമ്മാ കറങ്ങാൻ പോകും. ഞങ്ങളിങ്ങനെ പാടത്തിൻ്റെ സൈഡിൽ കൂടെയും ഞങ്ങളിങ്ങനെ അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിശ്ശേരി പുലിയൂര് ബുധനൂര് അവിടെ നിന്നിങ്ങനെ കറങ്ങി മാന്നാറ് വഴി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ഞങ്ങളുടെ ചെങ്ങന്നൂരിലേക്ക് വരാം. അപ്പം നല്ലൊരു രസമാണ് ഗ്രാമീണ ഭംഗികളൊക്കെ ഇങ്ങനെ കണ്ട് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് കുറേയധികം ആൾക്കാരെ നമുക്കറിയാവുന്നവരുണ്ടാവും, അവരെയൊക്കെ കൈ കാണിച്ചാലും എന്നാ ഉണ്ട് വിശേഷം എന്നെ എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നാട്ടിൽ ജീവിച്ചവർക്ക് മാത്രമേ അത് അതിൻ്റെ ഒരു രസം മനസ്സിലാവത്തുള്ളൂ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഓണ ദിവസങ്ങളിൽ നാട് ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്താണേലും വൺസ് അഗൈൻ ഹാപ്പി ഓണം. ഇതെല്ലാം ഈ പാട്ട് ചോദിച്ച് എന്നെ ആ കുറേയധികം ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് സന്തോഷം. ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് ആഘോഷിക്കട്ടെ. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് അത് സന്തോഷത്തോടെ തന്നെ ആഘോഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ഏറ്റവും എടുത്ത് പറയുക. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ഓണം. ഗംഭീരമാക്കുക സുഹൃത്തുക്കളോടൊപ്പം, ഓഫീസിലും വീട്ടിലും എല്ലാവരോടും എല്ലാവർക്കും ഒരു ഓണ ആശംസകളും ഒക്കെ അയച്ച് ആ മുഖത്ത് മറ്റൊരാളുടെ മുഖത്ത് നമ്മൾ കാരണം ഒരു പുഞ്ചിരി വിടർത്താൻ സഹായിച്ചാൽ അതാണ് നമ്മുടെ ഈ ജന്മത്തിലെ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. Stay connected with Home 92.2 FM. Home is a feeling.

0: പൊന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം
1: ആഹാ ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
5: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: തിരുവോണാഘോഷത്തിൽ മലയാളികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവോണാഘോഷത്തിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ. നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമാണ് മലയാളികൾക്ക് തിരുവോണം. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതി. ഓണാശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെയെന്ന് മോദി ആശംസിച്ചു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഓണാശംസ അറിയിച്ചത്. കേരള ഗവർണറും മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. തിരുവോണ ദിവസമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. തൃക്കാക്കരയിലും ഗുരുവായൂരിലും വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ചശീവേലിയും മേളവുമുണ്ടായി. പുലർച്ചെ 4:00 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ഇന്ന് 10,000 പേർക്കാണ് വിശേഷാൽ പ്രസാദ ഊട്ട്. തിരുവോണത്തെ വരവേറ്റ് പ്രവാസി മലയാളികളും. ഓണക്കോടിയുടുത്തും ഓണപ്പൂക്കളമൊരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. അടുത്ത 2 പതിറ്റാണ്ടുകാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടി എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാരപരിധിയിൽ സാധിക്കുമെന്ന് ഉറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത്ത് അമേരിക്കയിൽ എത്തുന്നത്. CBSE +2 ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സുന്നി നേതാക്കൾ രംഗത്ത്. വഖഫ് ബോർഡ് പുനഃസംഘടനാ വിഷയത്തിൽ കളവും തെറ്റിദ്ധാരണയും പ്രചരിപ്പിക്കുന്ന ഉമർ ഫൈസിയെ പുറത്താക്കണമെന്നാണ് സംയുക്ത പ്രസ്താവന. സമസ്ത പദവികൾ ഭൌതിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വഖഫ് ബോർഡിൽ 2 RSS-കാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPM വേദിയിൽ കള്ളം പ്രചരിപ്പിച്ചു. ഇത് സമസ്തയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇറാൻ യുഎസ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ യുഎസ് പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസിലെ കടൽ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് എല്ലാ മൈനുകളും നീക്കം ചെയ്തു. നീക്കം ചെയ്യാനാവാത്തവ പൊട്ടിത്തെറിച്ചു. ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്നും യുഎസ് നാവികസേന ട്രംപിനെ അറിയിച്ചു. പുതിയ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടപടി കടുക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ്. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ യുഎസ് ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അറബ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ തെറ്റായ തന്ത്രപരമായ തീരുമാനമാണ്. ഇത് ഇറാന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കാനും അവരുടെ നിലപാട് ദുർബലപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾക്കെതിരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ തെറ്റായ തന്ത്രപരമായ തീരുമാനമാണ്. ഇത് ഇറാന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കും, ആ നില ദുർബലപ്പെടുന്ന മാത്രമേ സഹായിക്കൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുള്ള വഴി രാജ്യം ലക്ഷ്യം

0: മൂന്ന് അധ്യയന വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ 4.6% സ്ഥിരതയാർന്ന വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ സൊനൽ ധനുഷയുടെ സെഞ്ചുറി ഉണ്ടായിട്ടും ഇന്ത്യയുടെ സ്കോറിനെ ഫോളോ ഓൺ ചെയ്യേണ്ടി വന്ന ശ്രീലങ്കയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിലും അടിപതർന്നു. 503 റൺസ് എന്ന ഇന്ത്യൻ സ്കോറിനെതിരെ 290 റൺസിന് ഒന്നാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഓൾ ഔട്ടായി. അടുത്ത വാർത്ത 11 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: വെരി ഗുഡ് മോർണിംഗ് ദുബായ്. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. ഹാപ്പി ഓണം ടു എവരിവാൻ.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇന്നത്തെ ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: You are listening to Home 92.2 FM. Home is a feeling.
1: The Zor of Sand Dunes brought to you by Lulu. Onam ivdeyanu.

0: Tunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: ഓഫീസിൽ ഇപ്പൊ തോന്നുന്നു ഓണം എത്തിയത് കേട്ടോ. ഇവരെല്ലാം കൂടെ എത്തിക്കഴിഞ്ഞപ്പോണ്ടല്ലോ ഇവിടെ മുഴുവൻ ബഹളം, വലിയൊരു അത്തപ്പൂ ഇവിടെ ഇവരെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ചോദിച്ചു, ഞാൻ ഇതുവരെ വീട്ടിൽ വിളിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും ഈ തിരക്കിട്ട സമയത്ത് വീട്ടിൽ വിളിക്കാതെ മറന്നുപോയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിമൈൻഡർ തരുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിരുന്ന് വീട്ടിൽ വിളിക്കണം. എല്ലാ അമ്മയോടും അപ്പയോടും ഒക്കെ ഒരു ഹാപ്പി ഓണം എന്ന് പറയണം. എന്തായാലും ഞങ്ങളുടെ ഓഫീസിൽ ഇവിടെ തകൃതിയായിട്ട് അത്തപ്പൂവും കാര്യങ്ങളും, നിങ്ങൾക്ക് ഭയങ്കര ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നിവിടെ ഗംഭീര ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എന്താണേലും നിങ്ങളുടെ ഓഫീസിലെ രാവിലത്തെ പരിപാടികളൊക്കെ എനിക്ക് കുറേ പേര് ഇവിടെ പൂച്ചെത്തുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറയുന്നത് ഞങ്ങളുടെ കിസേസ് ലൂലുവിലുള്ള ഷോറൂമിൽ ഇന്നലെ തലേന്ന് വൈകുന്നേരം തൊട്ടേ അത്തപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായിരുന്നു അതിൻ്റെ ഇടപാടുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറാമിലൊക്കെ പല ഹോട്ടൽസും ഇന്നലെ വൈകുന്നേരം, അതായത് മിഡ്നൈറ്റ് 12 മണിയോടെ സ്റ്റാർട്ട് ചെയ്താണ് ഈ ഓണത്തിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇന്നും പല ഹോട്ടലുകളും എനിക്കൊന്ന് വൈകുന്നേരത്തോടെ ക്ലോസിംഗ് ആണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ നല്ല ഗംഭീര ഒരു ഓണസദ്യയൊക്കെ കഴിച്ച്, നല്ല ഓണസദ്യ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം വേണം. അത് മസ്റ്റാണ്. നമ്മുടെ രണ്ടു കൂട്ടം പായസം, കാരണം ഇത്രയും ഹെവി മീല് കഴിച്ചിട്ടേ നമ്മുടെ ബോഡി ഇതിങ്ങനെ താങ്ങണ്ടേ. അപ്പോൾ ഇത്രയും

0: അങ്ങടെ ഇൻടേക്കിലേക്ക് ചെന്നിട്ട് ആ ഒരു സദ്യയും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞൊരു പായസവും കഴിഞ്ഞൊരു ഗംഭീര ഒരു ഉറക്കോടെ കഴിയുമ്പോഴാണ് സ്വസ്ഥം എന്ന് പറയണേ. അപ്പം എന്നാലും നിങ്ങളുടെ റിജു കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓഫീസിലെ പൂക്കളത്തിൻ്റെ വലിയ പടവും കാര്യങ്ങളും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് ഇന്ന് ഹാഫ് ഡേ ആണ് എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് ലീവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഞങ്ങളുടെ ഓഫീസിൽ സ്റ്റാഫിനെല്ലാം കൂടെ ഞങ്ങൾ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ എന്തായാലും നാളെയും കൂടെ കഴിയുമ്പോഴത്തേക്ക് നാളെ എന്താ പറയുന്നത് ഗംഭീര ഒരു സെലിബ്രേഷൻ്റെ ഒരു വക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നാളെ വൈകിട്ട് നമ്മൾ ഞാനും നിത്യം എത്തുന്നുണ്ട്. എന്തായാലും നിത്യം കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കൈനിറയെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം എന്നാലും അടിച്ചു വിളിക്കുക. ആശംസകളോടെ ഹോം 92.2 FM നിന്ന് നേർന്നു കൊള്ളുന്നു. ഒരുപാട് മറ്റ് രാജ്യത്തിരുന്ന് നമ്മളെ കേൾക്കുന്ന, പ്രത്യേകിച്ച് കാനഡയിൽ നിന്നും യു കെയിൽ നിന്നും ഒക്കെ നമ്മളിരുന്ന് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. നാട്ടിലിരുന്ന് കേൾക്കുന്നവരുണ്ട്. എല്ലാവർക്കും നാട്ടിൽ നല്ല മഴയാണ് എന്നുള്ളൊരു വാർത്തയും കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലിപ്പം പ്രിയദർശിനി ട്രാവൽസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മുടെ മന്ത്രിമാരും ഒക്കെ തന്നെ യാത്ര ചെയ്യുന്ന ഓണത്തിൻ്റെ ഡെക്കറേഷനോടൊപ്പം ഉള്ള ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ TV കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഒരു ഗംഭീരോട് ഓണക്കാലാവട്ടെ, സമ്പൽ സമൃദ്ധിയുടെ എന്ന് പറയത്തക്ക രീതിയിൽ നമുക്കൊരു ഗംഭീര ഒരു വർഷവുമായി മാറട്ടെ കേട്ടോ. അപ്പം എന്താണേലും ഹാപ്പി ഓണം വൺസ് അഗൈൻ. ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിലേക്ക് തന്നെ പോയിട്ട് നമ്മൾ ഓടി തിരിച്ചു വരുന്നതാണ്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: On this Onam, may your heart be filled with happiness, your home with prosperity and your life with love. Have a wonderful and blessed Onam from Alras Auto AC Spare Parts.
6: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ദി സോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
7: You are listening to Home 92.2 FM. Home is a feeling.
8: Edmode
9: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
2: All right, once again, happy Onam. അങ്ങനെ നിത്യ എന്നോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം നിത്യ.
3: വെരി വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം അക്ഷയ്ക്കും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
2: എന്താണ്, ഇന്നലെ ഞാൻ വൈകുന്നേരം ലുലു പോയപ്പോ നിത്യയുടെ ഒരു നെയ്ബറിനെ കണ്ടിരുന്നു. വാസൽ വില്ലേജ് ടീം, എനിക്ക് തോന്നുന്നു ഇന്ന് ആഘോഷമൊക്കെ ഉണ്ടോ വാസൽ വില്ലേജില്?
3: ആ, എനിക്ക് തോന്നുന്നു പലരും ഇന്ന് ഓഫാണ്, പലരും പലരുടെ വീട്ടിലും ഇന്ന് സെറ്റാണ്. അവിടെ പ്രത്യേകത കേട്ടോ, ഇന്നാണ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഓരോ ഇപ്പൊ എ ഡിവിഷനിലുള്ള ബിൽഡിങ്ങുകള് അവർക്കൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇപ്രാവശ്യം അവർക്ക് തീരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓണാഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്ലാനിങ്ങിലൊക്കെയാണ്.
2: അവിടെ വേറൊരു സോണാണ്, നമ്മുടെ എവിടെയാണെങ്കിലും വാസൽ വില്ലേജിന്റെ അകത്ത് വേറൊരു ലോകമാണ്,
3: വേറൊരു ലോകമാണ്
2: അല്ലേ. അപ്പൊ എന്താണ് ഇന്ന് ഓണപരിപാടി? എന്താണ്
3: ഇന്ന് ഓണപരിപാടി? നമ്മുടെ ഹോമിന്റെ കൂടെ തന്നെ. എനിക്ക് തോന്നുന്നു മറ്റെല്ലാവരെക്കാളും നമുക്കാണ് ഏറ്റവും കൂടുതൽ ആഘോഷം, കാരണം നമ്മളൊരു ഓണക്കാലത്ത് തുടങ്ങിയതുകൊണ്ടാവും
2: അല്ലേ. തീർച്ചയായിട്ടും ഞങ്ങള് ഒരു വർഷമാകാനായിട്ട് പോകുന്നു, അപ്പൊ അതിന്റെ ഒരു ആഘോഷം ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഓണക്കാലം കൂടെ നമുക്ക് വരവേൽക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ആഘോഷം നിത്യയുടെ മനസ്സിലെ ഓർമ്മ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ഓണം എപ്പോഴാണ്?
3: ഏറ്റവും നല്ല ഓണം എന്റെ ഫാമിലി എല്ലാ മെമ്പേഴ്സും ഉള്ള കാലത്താണ്.
2: എവിടെ വെച്ചാണ്? നാട്ടില്.
3: ഡിഗ്രിയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നാട്ടില്. അച്ഛൻ, അമ്മ,
2: അമ്മയുടെ ഓർമ്മ
3: എന്ന് വെച്ചാല് രാവിലെ ഞങ്ങൾക്ക് ആർക്കും ചെറിയ പിള്ളേരായതുകൊണ്ടായിരിക്കും പണിയൊന്നും എടുക്കുക വേണ്ട, നല്ല ഉടുപ്പൊക്കെ ഇട്ട് രാവിലെ അമ്പലത്തിൽ പറഞ്ഞു പോയി തൊഴുതിട്ട്. ഇതൊക്കെ ഒരു ഒരു റുട്ടീനാണ് എല്ലാ വർഷവും. നേരെ അമ്പലത്തിൽ പോവും, നല്ല രീതിയിൽ പോയി തൊഴുതിട്ടൊക്കെ തിരിച്ചു വരുന്നത്. ഈ ഡ്രസ് എല്ലാരെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ?
2: അപ്പൊ
3: ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരും.
2: ചുമ്മാ ഇറങ്ങിയിട്ട്
3: അങ്ങനെയൊക്കെ കാണിച്ചിട്ട് എന്തായാലും അതിനുള്ള അടി എന്തായാലും തിരുവനന്തപുരം കിട്ടും. എന്തുകൊണ്ട് അരമണിക്കൂർ താമസിച്ചു. എനിവേ, അത് കഴിഞ്ഞാൽ പിന്നെ സദ്യക്ക് വേണ്ടി വേറെ ഇടയ്ക്ക് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കാരണം സദ്യ വേസ്റ്റ് ആവില്ലേ. അതുകൊണ്ട് സദ്യക്ക് ഗംഭീര സദ്യ ആയിരിക്കും. എല്ലാ റിലേറ്റീവ്സും വരും. എന്റെ ഫാദർ ഉള്ളത് കൊണ്ട് ആള് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളായതുകൊണ്ട് എല്ലാവരും വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ഹാളിൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങനെ നിലത്തിരുന്ന അതിനുള്ള പുൽപ്പായി ഒക്കെ ഇട്ടിട്ട് നിലത്തിരിക്കും. അപ്പൊ എന്തുമാത്രം ആൾക്കാരാണെന്നോ. എന്റെ അച്ഛൻ അത്യാവശ്യം നല്ല കുക്കിംഗ് ഒക്കെ അറിയാവുന്ന ആളാണ്, ഹോട്ടൽ ബിസിനസ് ആയിരുന്നു പുള്ളിക്കാരന്. സോ അതുകൊണ്ട് ആളും ആളുടെ ഫ്രണ്ട്സും ഉണ്ടാവും.
2: അപ്പൊ
3: അവരൊക്കെയാണ്. നമ്മൾ പിള്ളേർക്ക് ഒന്നും ഒരു പണിയില്ല.
2: അമ്മമാരെ
3: സ്ത്രീകളാണെങ്കിലും ശരി, നല്ല ഡ്രസ്സ് ഒക്കെ ഇട്ട് ഇരുന്നാ മതി, ഫുഡെല്ലാം
2: ആയിട്ട്
3: വിളമ്പിട്ട് അവരും അടുത്തിരുന്ന് എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത്
2: കഴിക്കും.
3: കൊല്ലം ജില്ലയിൽ അഞ്ചല്.
2: അഞ്ചലാണ്.
3: അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ വീടിനടുത്ത് വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ കബഡി മത്സരം, മിഠായി പെറുക്കല് മത്സരം, ഇങ്ങനെ ഭയങ്കര രസമാണ്. അന്ന് രാത്രി ആകുമ്പോ സങ്കടമാവും കേട്ടോ. ഒരു ദിവസം
2: തീർച്ചയായിട്ടും. അത് അത്രയല്ല, നമ്മുടെ ഈ തിരുവനന്തപുരം സൈഡിലെ സദ്യ നോക്കുകയാണെങ്കിൽ സദ്യക്ക് പ്രസിദ്ധമാണ് കൊല്ലം തിരുവനന്തപുരം സദ്യ. കുറച്ചുകൂടെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ ബോളി ഒഴിച്ചുള്ള പാലട കഴിച്ചിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നാണ്, അതിന്റെ ടേസ്റ്റേ ഡിഫറെന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു റെസ്റ്റോറന്റ് പോയപ്പോൾ ഞാൻ ചോദിച്ചു പാലട തന്നെ, ഞാൻ ചോദിച്ചു ബോളി ഉണ്ടോ, ചോദിച്ചു ബോളി ഇല്ല.
3: ബോളി വേണം.
2: ബോളി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പാലട കഴിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ബോളി കൂടെ മേടിക്കാം. ലൂലു കിട്ടും, ബോളി
3: പിന്നെ. അത് മാത്രല്ല, നമ്മളൊക്കെ ഓണത്തിന് സദ്യ ഒരുക്കുമ്പോ ബോളി ഉണ്ടാവാറില്ല. പലപ്പോഴും തിരുവനന്തപുരത്ത് എന്തിനാ ഈ ബോളി വരുന്നതെന്ന് അറിയാമോ? കല്യാണ അവസരങ്ങളിലാണ് ബോളി വിളമ്പുന്നത്. അല്ലാണ്ട് ഇപ്പോഴാണ്, ഇപ്പൊ ട്രെൻഡി ആയതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലും ബോളി വാങ്ങിച്ചിട്ട് പാൽപ്പായസം ഉണ്ടാക്കുന്നത്. അതായത് ഈ 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അച്ഛന്റെ വീട് ട്രിവാൻഡ്രമാണ്. അപ്പൊ അവിടുത്തെ ആഘോഷങ്ങൾക്ക്, കല്യാണങ്ങൾക്കാണ് ഞാൻ ആദ്യമായിട്ട് ബോളി
2: കഴിക്കുന്നത്. ഞാനും ട്രാവൻകൂർ ക്ലബിൽ വരുന്ന സമയത്ത് അവിടെ മിക്കവാറും അവിടെ കല്യാണം എന്തെങ്കിലും ഉണ്ടാവും ട്രാവൻകൂർ ക്ലബില്. ആ സമയത്ത് വരുന്ന സമയത്താണ് ഈ ബോളി കഴിക്കുന്നത്. പിന്നെ തിരുവനന്തപുരംകാരുടെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാല് രണ്ടാമത് തരില്ല, ഒന്നും തരില്ല. ഞങ്ങളുടെ
3: ഇവിടെ
2: തരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മനഃപൂർവ്വം തരാത്തതല്ല, അവര് വന്ന് ഒറ്റ പോക്കാണ്.
3: അല്ല, വേറൊരു കാര്യം, സദ്യക്ക് ആദ്യം നമ്മൾ അവിടെയൊക്കെ വിളമ്പുന്നത് പരിപ്പാണ്. പരിപ്പും പപ്പടവും പിന്നെ നെയ്യും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നൊരു വരവില്ല.
2: അതുകൊണ്ടാണ്
3: ഇവിടെ നിന്ന് എത്ര നിലച്ച് നിലവിളിച്ചാലും
2: നമുക്കറിയാം. പിന്നെ ഞാൻ പായസം പോലും ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടാത്ത സിറ്റുവേഷൻ.
3: പായസം വിളമ്പുന്നതിന് മുമ്പ് എന്താണ് പുളിശ്ശേരി, അല്ല പായസം വിളമ്പി കഴിഞ്ഞിട്ടാണ് പുളിശ്ശേരി.
2: നിത്യക്ക് കോളൊക്കെ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് തോന്നുന്നു.
3: വേറൊരു കാര്യം, ഈ ആഘോഷങ്ങൾക്കിടയിൽ ഞാനും അക്ഷയും നാളെ
2: തീർച്ചയായിട്ടും നമ്മള് അത് ഒരു സർപ്രൈസ് തന്നെയാണ്. അത് ഞങ്ങൾ പറയാന്നാണ്, ഞങ്ങൾ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടാനുള്ള ഒരു അവസരമാണ്. എന്താ മറ്റു രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, നാളെ വീക്കെൻഡ് ആണ് നമുക്ക് എല്ലാവർക്കും. അപ്പൊ ആ ഒരു തിമിർപ്പിൽ അടിച്ച് പൊളിച്ച് നമുക്കൊരു സെറ്റിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്.
3: വ്യാഴാഴ്ചയാണ്, അവധിയുണ്ടോ?
2: വലിയ ചോദ്യമില്ലേ, പബ്ലിക്
3: ഞങ്ങളുടെ
2: വീട്ടില് ഞാൻ പറയാം. എന്തായാലും നമുക്കൊരു പാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലെ ആഘോഷം കാര്യങ്ങളും ഒക്കെ തന്നെ പറയാനാണ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankol, Parthubai. Tamil Song of the Hour was brought to you by Aru Ayurveda RS, Agathir Building, Alvankol, Parthubai.
0: You are tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ഇന്ന് ട്രാഫിക് ഇല്ല എന്ന് നമുക്കിവിടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈറോന്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് സ്ലോ മൂവിങ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും തന്നെ കാണാനില്ല. മല്ലിയ സ്ട്രീറ്റ് കണക്ടിങ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈറോഡ്, ആ ഒരു ഏരിയയിൽ ഇച്ചിരി നല്ല ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ? എൻ്റെ ഞാൻ നോക്കുന്ന സമയത്ത് എങ്ങും തന്നെ വലിയ രീതിയിലൊന്നും കാണാനില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്, 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
4: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
3: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
4: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
3: മാർക്കൻസേവ് മുഹേസന അൽക്കുസേസ്.
4: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
3: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
2: പൊന്നോണം വിത്ത് മാർക്ക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
1: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
5: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
0: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
6: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിലെന്നാണേ.
7: അതെന്താ
6: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
7: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
0: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: Sand Dunes with Akshay on Home 92.2 FM.
10: Edmode
11: Onamode
0: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
12: കഴിഞ്ഞ ദിവസം നവദിനത്തിന്റെ ആഘോഷത്തിൽ ഞാൻ ഇപ്പോഴാണ് ഒരു സംഭവം അറിയുന്നത്. നമ്മുടെ ആലപ്പുഴയിൽ കൊല്ലകടവിനടുത്ത് നവദിനത്തിന്റെ കുട്ടികൾ നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വന്ന ഒരു ദൃശ്യം, അത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കും, നമ്മൾ ഈ റോഡിൽ നമ്മൾ പോകുന്ന സമയത്തെ, നമ്മൾ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, നമ്മളൊരു സ്കൂൾ സോൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ പാലിക്കുന്ന ഒരു ഭയമുണ്ടല്ലോ. നമ്മുടെ ഈ പറയുന്ന മോഡിഫിക്കേഷനും കുടച്ചക്രവും ഒക്കെ വരുന്നതിന്, അതിലേക്ക് അത്രയും നമ്മളൊരു സീരിയസ് ആകുന്നതിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ സുരക്ഷയെ ഒക്കെ ബാധിക്കുന്ന പല കാര്യങ്ങൾ, അതിന് വേണം ഒരു കർശന നിയമം കൊണ്ടുവരാനായിട്ട്. ലൈസൻസ് പോലെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഭയം വേണം മനുഷ്യർക്ക്. എന്നാൽ മാത്രമേ ആ ഒരു കുട്ടി, അവർ നവീനത്തിൻ്റെ ആഘോഷവേളയിൽ അവിടെ ഇവിടെ നിൽക്കുന്നു, ആ കുട്ടികൾ കാണുന്നേ ഇല്ല. അതുപോലെയാണ് ഒരു റെഡ് കളർ കാറ് പാഞ്ഞു വന്ന് ആ കുട്ടി ഒന്ന് തട്ടിയിട്ടുണ്ട്, പക്ഷേ കാര്യമായിട്ടുള്ള പരിക്ക് സംഭവിച്ചിട്ടില്ല. പരിക്ക് സംഭവിച്ചിട്ടുണ്ട്, കാര്യമായിട്ട് വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ച ഭാഗ്യം. കാരണം കാണുന്നവരൊക്കെ തന്നെ ആ ഒരു ദൃശ്യം ഒന്നുമുണ്ടല്ലോ മനസ്സിലിങ്ങനെ അയ്യോ എന്ന് പറയുന്ന രീതിയിലായി പോകും. അപ്പം എന്താണേലും നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ നിയമം, ഇതുപോലെയുള്ള കാര്യത്തിനൊക്കെ കർശന നിയമം വേണം. ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയുന്നത്, അധികാരികളൊക്കെ കേട്ട് ഒന്ന് റിഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംതിങ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതുപോലെയുള്ള മിസ്യൂസിങ്, ഡ്രൈവിംഗ് ലൈസൻസ് മിസ്യൂസിങ് ചെയ്യുന്നതിൻ്റെ, അല്ലെ ഡ്രൈവിംഗ് സ്കില്ല് കാർ മിസ്യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും ഈ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത്, സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടും പോകുന്നുണ്ട്. എന്നാൽ റെസ്പോൺസിബിൾ ആയിട്ട് ഓടി, നമ്മളാണെ പോലും നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ തന്നെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത്.
11: You're listening to Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
4: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
0: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
2: You are listening to Home 92.2 FM. Home is a feeling.
5: The Zor of Sand Dunes brought to you by Lulu. Onam evadeyanu
6: edumode
7: onam pode
0: Sand Dunes with Akshay brought to you by Lulu. Onam evadeyanu.

0: അങ്ങനെ ശിവ എന്നോട് ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ശിവ, ഓണാശംസകൾ. ഹാപ്പി ഓണം.
1: ഗുഡ് മോർണിംഗ് അക്ഷയ്, എല്ലാവർക്കും തിരുവോണത്തിന് ആശംസകൾ നേരുകയാണ്.
0: ഓണമായിട്ട് എന്താണ് പരിപാടി?
1: ഓണമായിട്ട്
0: നമ്മള് അത്തപ്പൂ എന്റെ നടുക്ക് ഒരു വിളക്കും ഒക്കെ വെച്ചിട്ട് വലിയ പരിപാടിയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്.
1: അത്തം പോലെ ഞാൻ എവിടെ ഇരുന്നു
0: അകേറി വരുന്നൊരു ചേച്ചി ഓണത്തപ്പനാണ്. എന്നിട്ട് അല്ല, എന്താണ് വീട്ടിൽ, എന്താണ് പരിപാടി?
1: വീട്ടില് ഇപ്പൊ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഓണം. വീട്ടിലിപ്പൊ എന്റെ അമ്മയും മോനും ചേച്ചിയുടെ മോളും ആണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ സദ്യ ഉണ്ടാക്കിണ്ടായിരുന്നു, ഇന്ന് പുറത്തുനിന്ന് മേടിക്കാം. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച നമ്മള് വീട്ടിൽ നിൽക്കുന്ന ദിവസം എല്ലാവർക്കും കൂടെ സദ്യയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പ്ലാനിലാണ്.
0: സദ്യ ഉണ്ടാക്കുന്നത് ഒരു മസ്റ്റ് ഒരു കാര്യമാണോ വീട്ടില്? ഞാൻ ഇപ്പോഴും വിചാരിക്കും, എന്തിനാണ് ഈ ഉണ്ടാക്കണേ?
1: അതെന്താണെന്നറിയോ അക്ഷയ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സന്തോഷമാണ് നമുക്ക് സദ്യ ഉണ്ടാക്കി തരാം. നമുക്ക് അങ്ങനൊന്നുമില്ല, നമ്മള് എവിടെ നിന്നാണെങ്കിലും കഴിക്കും. പക്ഷെ അമ്മമാർക്ക് അതൊരു തൃപ്തിയാണ്. മക്കൾക്ക് അവരുടെ സ്വന്തം കൈകൊണ്ട്, എന്റെ അമ്മ ഒന്നും നമ്മളെ ഒന്നും അടുക്കള കയറാനേ സമ്മതിക്കുന്നില്ല. കാരണം ഓരോ കറിക്കും എന്തൊരു ടേസ്റ്റാണ്, എത്ര നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയാലും അതുപോലെ പറ്റില്ല. അമ്മ ഉണ്ടാക്കുന്ന, അമ്മ നേരത്തെ തന്നെ ഇഞ്ചിക്കറി സമയം കിട്ടുമ്പോ അതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെച്ചു, നാരങ്ങ, മാങ്ങ അച്ചാർ ഇപ്പൊ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ പോയപ്പോഴും ഏകദേശം ഒരു സദ്യ ഫീല്
0: തന്നെയായിരുന്നു. നമ്മൾ ഈ ദിവസവും ചോറ് ഉണ്ടാകുമ്പോ ഈ കറികളൊക്കെ കൂട്ടുമ്പോ ഒരു സദ്യ ഒരു ഫീല് തന്നെയാണ്.
1: എന്റെ വീട്ടിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം മേടിക്കും, എന്റെ മോനല്ലേ കഴിക്കാൻ. അതുകൊണ്ട് മിക്കവാറും ഒരു, പക്ഷെ എങ്കിലും ഓണത്തിന് എല്ലാരും കൂടെ ഇരുന്ന് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ഒരു സന്തോഷം.
0: ഓണത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഇത് ഏതാണ്? കറി ഏതാണ്?
1: കറി എനിക്ക് സാമ്പാറ്, അവിയൽ, എനിക്ക് എല്ലാ കറിയും ഇഷ്ടമാണ്.
0: പക്ഷേ കഴിക്കാനാണ് ഇഷ്ടം.
1: നമ്മുടെ ട്രിവാൻഡ്രത്ത് പണ്ട് മുതലേ വെജാണ്.
0: ബോളി പായസം.
1: പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ ഞാൻ രണ്ടു മൂന്ന് എടുത്ത് നോക്കി, ഇവിടെ ബോളിയുണ്ടോ ബോളിയുണ്ടോ, പക്ഷെ ബോളി കിട്ടിയില്ല എനിക്ക്. പക്ഷെ ചിലടത്ത്
0: കിട്ടുന്നുണ്ട്.
1: ലൂലു ഇന്നലെ ഞാൻ നോക്കി,
0: ഇല്ല, തീർന്നായിരിക്കുന്ന. ഞാൻ ലൂലു കിട്ടുമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് തീർന്ന. സി, നിങ്ങൾ രാവിലെ തന്നെ നേരത്തെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സദ്യയും കാര്യങ്ങളും ഒക്കെ മേടിക്കും. 25 തരം പായസം ഉണ്ട്.
1: അല്ല, ഇന്ന് ചിലപ്പോ സദ്യയിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. പിന്നെ ഇനിയിപ്പോ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ അതിൽ ഏതെങ്കിലും ദിവസം ബോളി കൂടി തന്നെ കഴിക്കണം. അക്ഷയ്ക്ക് ഇപ്രാവശ്യം ഓണം സീരീസ് ഇങ്ങനെ നിറയെ വന്ന് കണ്ടു, അതുകൊണ്ട് അക്ഷയും അക്ഷയും നിറയെ സദ്യ
0: കഴിച്ചിട്ടിരിക്കുകയാണ്. ശേഷി, കാരണം എല്ലാ ഇന്നിപ്പോ വിളിച്ചിരിക്കുന്നത്, ഇന്നിപ്പോ ഉച്ചക്ക് വരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, വൈകിട്ട് വരാനാ പറഞ്ഞത്. ഉച്ചക്കും സദ്യ, വൈകിട്ടും സദ്യ. ഈ സദ്യ കഴിച്ചൊരു പരുവാവും നമ്മള്. അപ്പൊ എന്താണേലും സദ്യ കഴിക്കുക, അത് നല്ല രീതിയിൽ. ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നത്, ഇനി ഇത്രയും അധികം സദ്യ എനിക്ക് കഴിക്കാൻ പറ്റിയത്. ഇന്നലെ എന്നോട് അക്ഷയം പറഞ്ഞു, അതൊരു ഭാഗ്യമാണ് ഇത്രയും സദ്യ കഴിക്കാൻ പറ്റുന്നത്. അതൊരിക്കലും ഒരു എന്താ പറയുന്നത്, വലിയ ഭാരമായിട്ടല്ല ഞാൻ പറയണേ. പക്ഷെ എനിക്ക് ഒരുപാട് വെറൈറ്റി പായസം കഴിക്കാൻ പറ്റി. ലൂലുലു തന്നെ പോയിട്ട് ഞാൻ ഒരുപാട് വെറൈറ്റി അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ പല റെസ്റ്റോറൻസിലെ പഞ്ചാമൃതം ഞാൻ കഴിഞ്ഞ സമയത്ത്, പഞ്ചാമൃതമുള്ള സദ്യ അത് യു എയിലെ തന്നെ ടോപ്പ് സദ്യയാണ്. പിന്നെ നമ്മൾ കഥക്കിൽ പോയ സമയത്ത്,
1: കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ അബുദാബിയില് അട്കോപ്പ് ഓണത്തിന് പോയത്, അന്ന് ഓണത്തിന്റെ പ്രോഗ്രാമിന് അവിയൽ പായസം.
0: ഓ,
1: അതായത് നമ്മുടെ അവിയലിന്റെ ചേരുവകളൊക്കെ കൊണ്ടിട്ട് പായസം ഉണ്ടാക്കി. ശരിക്കും നമ്മൾ ഈ അരവണ പായസം കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ പോലത്തെ ടേസ്റ്റ് ആയിട്ടാണ്. അതിനാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. പക്ഷെ സൂപ്പർ ടേസ്റ്റ്. അവര് ജഡ്ജിയാൻ വന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാടടുത്തുനിന്ന് അവിയൽ പായസം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയി.
0: ഞാൻ ഒരു വട്ടം ചിക്കൻ പായസം കഴിച്ചിട്ടുണ്ട്. യെസ്, ചിക്കൻ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറുതായിട്ട് ഷ്രെഡ് ചെയ്യും ചിക്കനെ, ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തിട്ട് നമ്മൾ സൂപ്പ് കുടിക്കത്തില്ലേ, സൂപ്പ് പായസം ആയാലും എങ്ങനെ ഇരിക്കും ആ ഫീല്. അത് ഞാൻ ആദ്യം, എനിക്ക് ഭയങ്കര, എനിക്കൊരു മടുപ്പോടാണ് ഞാൻ കുടിച്ചത്. പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ആന്ന് പോലും അത് തോന്നത്തില്ല. ആ രീതിയിലായിരുന്നു പ്രസന്റ് ചെയ്തത് കേട്ടോ. ഓണക്കാലം ആകുന്ന സമയത്ത് എന്തോരം സി, ഓരോരുത്തരും ആ തനതായിട്ടുള്ള രീതിയിൽ പല കറികളും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പൊ ആ കറികൾ ഞാൻ കഴിച്ചേക്കുന്ന ഒരു സെറ്റ് കറികൾ ചിലപ്പോൾ ശിവ കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് എന്റെ വ്യത്യാസം വരുന്നത്. അപ്പൊ എന്താണേലും ഒരു മനോഹരമായൊരു ഓണക്കാലം ആവട്ടെ എല്ലാവർക്കും. അത് തന്നെയാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അപ്പൊ ഇനിയും എനിക്കൊന്നും ഈ വീക്കെൻഡ് എല്ലായിടത്തും സദ്യയായിരിക്കും അല്ലെ? എല്ലാ പല പരിപാടികളും നടക്കാൻ പോകുന്ന ഒരു വീക്കെൻഡ് കൂടിയാണ്. അപ്പൊ എന്താണേലും എല്ലാവരും ഗംഭീരമായിട്ടുള്ള ഓണം ആശംസ അടിച്ചു പൊളിക്കുക, ഒപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശംസകളും
2: നേർന്നുകൊള്ളുന്നു.
3: മകരമാസത്തിൽ വേലി കെട്ടി ടപ്പ കല്യാണം.

0: ഓണം ഇങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളും മൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം, ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ,
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ.
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ. ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM.
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
5: ആഭ്യന്തര സുരക്ഷയാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് അമിത്ഷാ. ലങ്കയെ ഫോളോ ഓൺ ചെയ്യിച്ച് ഇന്ത്യ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവോണാഘോഷത്തിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ. നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമാണ് മലയാളികൾക്ക് തിരുവോണം. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതി. ഓണാശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മോദി ആശംസിച്ചു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഓണാശംസ അറിയിച്ചത്. കേരള ഗവർണറും മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. തിരുവോണ ദിവസമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. തൃക്കാക്കരയിലും ഗുരുവായൂരിലും വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവുമുണ്ടായി. പുലർച്ചെ 4 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ഇന്ന് 10,000 പേർക്കാണ് വിശേഷാൽ പ്രസാദ ഊട്ട്. തിരുവോണത്തെ വരവേറ്റ് പ്രവാസി മലയാളികളും. ഓണക്കോടി ഉടുത്തും ഓണപ്പൂക്കളം ഒരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. 6 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. അടുത്ത 2 പതിറ്റാണ്ടുകാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയാൻ സമഗ്ര ബോധവൽക്കരണം വേണമെന്ന് മോദി. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വേഗത്തിൽ തിരിച്ചറിയാനും നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം വേണം. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. 53 പ്രഗതി യോഗത്തിലാണ് പ്രധാനമന്ത്രി സൈബർ കുറ്റകൃത്യങ്ങളുടെ സാഹചര്യം വിലയിരുത്തിയത്. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടിയെ എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്ന് ഉറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത് അമേരിക്കയിൽ എത്തുന്നത്. CBSE +2 ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദറൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇറാൻ യുഎസ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ യുഎസ് പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ യുഎസ് ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അറബ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങൾ തെറ്റായ തന്ത്രപരമായ തീരുമാനമാണ്. ഇത് ഇറാന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കാനും അവരുടെ നിലപാട് ദുർബലപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടലല്ലെന്നും മറിച്ച് സംഘർഷം ലഘൂകരിച്ച് രാഷ്ട്രീയ പരിഹാരത്തിനുമായി സഹകരിച്ച് പ്രവർത്തിക്കലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച് യുഎസ്. യുഎസ് എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതെന്നും യുഎസ് സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ഇന്ത്യ ചൈന ചർച്ചകൾ തുടരുന്നു. നല്ല അന്തരീക്ഷത്തിൽ ചർച്ച നടക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തിയിൽ ശാന്തിയും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യയും ചൈനയും ഏറെ പരിശ്രമിക്കുന്നുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. തർക്കങ്ങൾ പരിഹരിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സജീവം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗ് വലിയൊരു പ്രതിനിധി സംഘവുമായി ഇന്ത്യയിൽ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ ചൈനയും ഏറെ പരിശ്രമിക്കുന്നുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. തർക്കങ്ങൾ പരിഹരിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സജീവം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗ് വലിയൊരു പ്രതിനിധി സംഘവുമായി ഇന്ത്യയിൽ

0: യുടെ സെഞ്ചുറി ഉണ്ടായിട്ടും ഇന്ത്യയുടെ സ്കോറിനെ ഫോളോ ഓൺ ചെയ്യേണ്ടി വന്ന ശ്രീലങ്കയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിലും അടിപതർന്നു. 503 റൺസ് എന്ന ഇന്ത്യൻ സ്കോറിനെതിരെ 290 റൺസിന് ഒന്നാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഓൾ ഔട്ടായി. അടുത്ത വാർത്ത 12 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Current temperature in Dubai, 39 degrees Celsius, humidity
2: 38%. Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഹലോ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക്. ഇന്ന് തിരുവോണമാണ്. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM എല്ലാ ലിസണേഴ്സിനും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിക്കുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ തിരുവോണമാണെങ്കിലും ഓണക്കാലമാണെങ്കിലും ഹോം 92.2 FM സംബന്ധിച്ചൊരു വലിയ ആഘോഷത്തിന്റെ സമയമാണ്. കാരണം കഴിഞ്ഞ തിരുവോണത്തിനാണ് ഞങ്ങൾ ഓൺ എയറിൽ വന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് നമ്മുടെ ആനിവേഴ്സറിയാണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ആഘോഷമാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും. ഇന്നലെ ഓണ അത്തം തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് ആ ഒരു ആഘോഷ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ മൂഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെലിബ്രേഷനെ സംബന്ധിച്ച് UAE അത് അങ്ങനെ എന്ത് ആഘോഷം വന്നാലും മാറ്റി നിർത്താനാകാത്ത ഒരു ടീമാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഹോം 92.2 FM ഗസ്റ്റായി ഇന്ന് എത്തിയിരിക്കുന്നത് UAE ലീഡിംഗ് ഡിജിറ്റൽ ഡിസ്പ്ലേ പ്ലാറ്റ്ഫോമായിട്ടുള്ള വോൾക്കാനോ LED മാനേജിംഗ് ഡയറക്ടേഴ്സായിട്ടുള്ള ബേസിൽ വർഗീസ് ആൻഡ് മിഥിലാഷ് മൊയ്തു എന്നിവരാണ്. വോൾക്കാനോ LED അമരക്കാരായിട്ടുള്ള ഈ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടു കൂടി തന്നെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആൻഡ് ഹോം 92.2 FM. രണ്ടുപേരും എനിക്ക് തോന്നുന്നു നമ്മള് പലപ്പോഴും തിരുവോണ ദിനങ്ങളിൽ മറ്റ് സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ സെലിബ്രേഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത് ഈ വോൾക്കാനോ LED എന്താണ് എന്ന് ഇനി അങ്ങോട്ട് അറിയാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മുടെ UAE അങ്ങനൊരു സംവിധാനമില്ലാത്ത എങ്ങോട്ട് ഇപ്പോൾ രാവും പകലും ഇവിടെ ഒരുപോലെയാണ് അല്ലേ, അതിനെ അങ്ങനെയാക്കി തീർക്കുന്നതിൽ നിങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളുടെ ഈ കമ്പനിയിലെ ഇന്നത്തെ ഈ ഒരു ഡേ അല്ലെങ്കിൽ ഈ ഫെസ്റ്റീവ് സീസൺ അല്ലെങ്കിൽ ഈ ഒരു ഓണം സീസൺ എങ്ങനെയുണ്ട്? കമ്പനിയിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ആഘോഷ നിമിഷങ്ങൾ എങ്ങനെയാണ്? ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇന്ന് അതിൽ കുറവുണ്ടോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് ഡേ ടു ഡേ ഇതായിട്ട് പോകുന്നു തന്നെയുണ്ട്. ഡേ ടു ഡേ ഇത് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഇപ്പൊ ഇന്ന് കുറച്ച് വർക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വർക്കൊക്കെ ഫിനിഷ് ആയിട്ട് വേറെ ദിവസത്തേക്ക് ഞങ്ങൾ ഓണാഘോഷ പരിപാടി
0: മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്നോട് സംസാരിച്ചത് ബേസിലാണ്. ഇനി മിഥിലാജ്, എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണം?
2: ഓണം എല്ലാ പ്രാവശ്യം പറഞ്ഞു ഇത് കുറച്ചും കൂടി സെലിബ്രേറ്റ് ആക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. പിന്നെ കുറച്ചും കൂടി ഇവിടുത്തെ നമ്മളെ വർക്ക് ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സെലിബ്രേഷൻ വേറെ ദിവസത്തേക്ക് ഒരു മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നന്നായി പോകുന്നുണ്ട്.
0: ഇപ്പോ ഈ തിരുവോണം ഇപ്രാവശ്യം വന്നതെല്ലാം ഈ ഒരു വർക്ക് ഡേയിൽ ആണല്ലോ. പല ആൾക്കാരും അത് പല കാരണങ്ങൾ കൊണ്ടും കൂടുതൽ ആൾക്കാർ ഇന്ന് ഓഫീസിൽ തന്നെ ആഘോഷിക്കുകയാണെ. അപ്പൊ നിങ്ങളെ പോലെ കുറച്ച് ടീമുകളൊക്കെ ആണെങ്കിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്ത് ആഘോഷം വന്നാലും അത് ലൈവില് നമ്മുടെ ലിസണേഴ്സിന്റെ കൂടെ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ പൊതു അവധികൾ വരുമ്പോൾ മാത്രമായിരിക്കും ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത്. എന്തായാലും ഈ UAE ഒരു തിരക്ക് പിടിച്ച കോർപ്പറേറ്റ് ലൈഫിനിടയിൽ ഈ ഒരു ഓണം സീസൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കമ്പനിയിൽ എത്ര ടീം എങ്ങനെയാണ് നിങ്ങളുടെ വർക്കിംഗ് ടൈമും അല്ലെങ്കിൽ ആ ഒരു,
1: അതായത് പല രാജ്യക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മലയാളികളാണ് കൂടുതലുള്ളത്.
0: ശരി.
1: അപ്പോ അവർക്കിപ്പോ ഈ ഒരാഴ്ച കഴിഞ്ഞതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ഓണം സെലിബ്രേഷൻ ചെയ്യും.
0: മലയാളികളാണ് കൂടുതൽ
1: മലയാളികൾ തന്നെയാണ്. അപ്പൊ ഡ്രസ്സും എന്താ പറയാ ഓണത്തിന്റെ അറ്റേരൊക്കെ ഇടാനുള്ള ഒരു അവസരമുണ്ട്.
0: പിന്നെ തീർച്ചയായിട്ടും
1: അതുപോലെ തന്നെ ഓണ സദ്യ
0: സാധാരണ. ഓക്കേ. അപ്പോ വോൾക്കാനോ LED എന്ന് പറയുമ്പോ ഇത് UAE മുഴുവനും അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. നിങ്ങളുടെ സർവീസസും അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ കമ്പനിയിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ വോൾക്കാനോ LED എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ സ്പെഷ്യൽ ആയിട്ട് ഓണം റിലേറ്റഡ് ആയിട്ട്? ഓണം വരുമ്പോ
1: ഞങ്ങള് ആഘോഷിക്കാറുണ്ട് പൊതുവെ. സദ്യ, ഓണപ്പൂക്കള മത്സരം.
0: ഓക്കെ. മാവേലി ഉണ്ടാവോ?
3: എന്തായാലും
0: ശരി, നാട്ടിൽ ഓണം ആഘോഷിച്ച് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നമ്മളൊക്കെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ. നാട്ടിൽ മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? നമുക്ക് ഇനി യഥാർത്ഥ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു എങ്കിലും ഞാൻ തുടക്കത്തിൽ ഒരു തിരുവോണം ആയതുകൊണ്ട് ചോദിച്ചാണ്.
1: നാട്ടിൽ എന്ന് പറഞ്ഞാല് നമുക്കെപ്പോഴും സെലിബ്രേഷൻസ് എല്ലാം ഉണ്ടെങ്കിലും ഓണത്തിനൊരു പ്രത്യേക ഒരു അനുഭവമാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. അതായത് എന്റെ നാട് ഒരു വില്ലേജ് ആണ്. അപ്പൊ നാട്ടില് ഞാൻ വയനാട് സുൽത്താൻ
0: ബത്തേരിയിലാണ്.
1: അപ്പൊ പൂക്കളും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു ആളാണ്. അപ്പൊ അത് കാരണം
0: നല്ലൊരു ഗ്രാമപ്രദേശമാണ്.
1: അപ്പൊ ആ ഗ്രാമപ്രദേശത്തിന്റേതായിട്ടുള്ള ഭംഗിയും എല്ലാ ആഘോഷങ്ങൾക്കും അത് കിട്ടാറുണ്ട് ഞങ്ങൾക്ക്.
0: ശരി ശരി. കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ആ ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ്
1: ക്ലബ്ബ്, ഓണാഘോഷ പരിപാടികള്, വലിയ മത്സരം, അങ്ങനെയുള്ള
0: ഒരുപാട് നല്ല മെമ്മറീസ്
1: എപ്പോഴും മിസ് ചെയ്യാറുണ്ട്.
0: അതെ. മിഥിലാജിന്റെ കാര്യമാണ്,
3: ഞാൻ ഓണം സെലിബ്രേഷൻ ഇവിടെ വന്നിട്ടാണ് ആഘോഷം സ്റ്റാർട്ട് ചെയ്തത്. കർണാടക കൊടകാണ്.
0: ഓ, നന്നായിട്ട് മലയാളം പറയുന്നു അല്ലേ. കൊടകിലുള്ളവർ മലയാളം പറയുന്നുണ്ട്.
3: ബോർഡർ ആയതുകൊണ്ട് നമ്മൾക്ക് മലയാളം കന്നഡ ഒക്കെ മിക്സ് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യം നമ്മൾ റൂമായിട്ട് ഒന്നിച്ചിട്ടാണ് ഓൾമോസ്റ്റ് സെലിബ്രേറ്റ് എന്താണ് സെലിബ്രേറ്റ് ചെയ്ത് ഇപ്പൊ സ്റ്റാഫിനൊന്നും ചെയ്യുന്നുണ്ട്. വളരെ നന്നായി പോകുന്നുണ്ട്. ശരിക്കും മറക്കാൻ പറ്റാത്തൊരു ഫീൽ ആണ് ഇതൊക്കെ.
0: അതെ അതെ. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ യു എയിലുള്ള ഓണമാണ് മനസ്സിലൊരു ഇത്. ഇപ്പം വേസലിനാണെങ്കിൽ നാട്ടിലും ഇവിടെ. ഓക്കെ. അപ്പൊ ഒരുപാട് മലയാളികളുമായിട്ട് നിങ്ങൾ ആ ഒരു തലപ്പത്തിരുന്നു കൊണ്ട് നല്ല രീതിയിൽ പോകുന്ന വോൾക്കാനോ LED യെ കുറിച്ചുള്ള മറ്റു വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കും. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരികെ എത്താം. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
4: You are listening to Home 92.2 FM. Home is a feeling.
5: Trending song of the hour.
6: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: PR was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
12: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരോ ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
13: You are listening to Home 92.2 FM. Home is a feeling.
14: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: Home on a part brought to you by Shama Golden Diamonds. Zero VAT-il swarnam swantamakam. Rasal Khaima Airport departure terminalil immigration sheshamulla outletil ninnum. VAT free gold purchase only from Shama Golden Diamonds. Mid morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നിങ്ങളുടെ ഓണം വിഷസും തിരുവോണം ആശംസകളും അതുപോലെ വിശേഷങ്ങളും ഒക്കെ ഞങ്ങളോട് പങ്കുവെച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും നമ്മുടെ വോൾക്കാനോ LED ടീം മാനേജിംഗ്, അതിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ബേസിൽ വർഗീസും മിഥിലാജ് മൊയ്തുവാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ തിരുവോണ ദിനത്തിൽ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്തായാലും ഈ രണ്ടുപേരോടായിട്ട് ചോദിക്കേണ്ട, വോൾക്കാനോ LED എന്നൊരു ബ്രാൻഡ് ഐഡന്റിറ്റി, അത് രൂപപ്പെടുത്തിയതിന് പിന്നിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിഷൻ ആൻഡ് സ്റ്റോറി ഉണ്ടായിരിക്കും. അത് ഓഫ് കോഴ്സ് അറിയാം. എത്ര വർഷങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്തത്?
2: ഇത് ഞങ്ങളിപ്പോ അഞ്ചു വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്.
1: ഓക്കെ, അപ്പൊ അതിന്റെ ആ പിന്നിലുള്ള വിഷനും സ്റ്റോറിയൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഇതിന്റെ തലപ്പത്തേക്ക് എത്തിയത് സുഹൃത്തുക്കളാണോ?
2: ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങളൊരു 4 വർഷം മുന്നേ അറിയുന്ന ഒരു സുഹൃത്തുക്കളാണ്.
1: ഓക്കെ,
2: ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും.
1: ശരി.
2: അപ്പൊ ഞങ്ങൾ ജോലിയിൽ നിൽക്കുന്ന ആ ടൈം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ടുപേരും ഇറങ്ങി.
1: ഓക്കെ,
2: അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. പിന്നെ ഞങ്ങളുടെ കമ്പനീന്റെ ബ്രാൻഡ് നെയിം എപ്പോഴും ഒരു യുണീക്ക് ആവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കുറച്ച് പവർഫുള്ളും ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പേരായിരിക്കണം എന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ കമ്പനിക്ക് വോൾക്കാനോ എന്നുള്ള പേരിട്ടു.
1: തീർച്ചയായിട്ടും നല്ലൊരു ഉഗ്രം പേരാണ്. എന്താണ് മിഥിലാജിന് പറയാനുള്ളത്?
3: എനിക്ക് പറയാനുള്ളത്, നമ്മൾ രണ്ടാളും ആദ്യം ഒരു സെയിൽസ് ഫീൽഡിലായിരുന്നു വിചാരിക്കും,
1: യുഎയിൽ
3: തന്നെ. അപ്പൊ ശരിക്കും അതൊരു ഐവന്റെ അടുത്തായിരുന്നു നമ്മളെ ഷോപ്പ് ഉള്ളത്. എപ്പോഴും ഐവ നോക്കിയിരിക്കും, ബേസിൽ പറയൂ, നമ്മളും അതുപോലെ കാർ എടുത്തിട്ട് ഇതൊക്കെ പോകണം. ആ സമയത്ത് നമുക്ക് ലൈസൻസും കൂടി ഇല്ല. അവന്റെ ഒരു വിഷൻ ആയിരുന്നു ഇതുപോലെ നമ്മൾക്ക് അതുപോലത്തെ ഒരു വണ്ടി എടുത്ത് പോകണം റോഡിലൂടെ, യുഎ റോഡിലൂടെ. ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതല്ല, ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടായതാണ്. അപ്പൊ ആ ഒരു വിഷനിലാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുള്ളത്.
1: സ്വപ്നങ്ങളാണ് പലപ്പോഴും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ ആ കാണുന്ന സ്വപ്നങ്ങൾക്ക് ലൈഫ് കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോ 5 വർഷമായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇനിയും ഏറെ കാലങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളെ കണ്ട് വേറെ പലരും ആ ഒരു ഇൻസ്പിറേഷനോടുകൂടി ഈ രംഗത്തേക്കൊക്കെ വരട്ടെ
2: അല്ലേ?
1: തീർച്ചയായിട്ടും. അങ്ങനെ ഇപ്പൊ ജോലി കിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ രണ്ടുപേരും ഒത്തുചേർന്ന് ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു കമ്പനി ഇപ്പൊ സക്സസ് ആയിട്ട് പോകുമ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ഇത് അവസാനം ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നാലും ഞാൻ ആദ്യമേ ചോദിക്കാം.
2: അതായത് നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് പറ്റിയെങ്കിൽ എല്ലാവർക്കും പറ്റും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം നമ്മളെപ്പോഴും കുറച്ച് യൂണീക്ക് ആയിരിക്കുക. ഒരാൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് നോക്കാതിരിക്കുക. നമ്മളെപ്പോഴും വേറൊരു വഴി കൂടെ പോയിട്ട് എന്തൊക്കെ നമുക്ക് ഇപ്പൊ, കാരണം വെച്ചാൽ നമുക്ക് സർവീസ് എല്ലാം ബിസിനസ് ആണ്. എന്ത് സർവീസ് നമ്മൾ ആർക്ക് കൊടുക്കുന്നു അതെല്ലാം ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് തിരിച്ചു വരും. അപ്പൊ പിന്നെ നമ്മൾ അതിൽ 100% കമ്മിറ്റഡ് ആയിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ആത്മാർത്ഥമായിട്ട് എടുക്കുക. ചിലപ്പോ നമ്മൾ തോറ്റുപോവാ, അതൊരു വിഷയമായി എടുക്കേണ്ട ആവശ്യമില്ല. ആ തോൽവി എന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും.
1: തീർച്ചയായും. ഈ തോൽവി എന്നൊക്കെ പറയുമ്പോൾ തോറ്റു പോകുമോ എന്ന് വിചാരിച്ച് നമ്മൾ തയ്യാറാകാതിരിക്കണ്ട,
2: ഒരു ആവശ്യമില്ല.
1: തോൽവിയും വിജയവും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്.
2: ഞാനിപ്പോ ഇതില്ലാതെ ഞങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ തോറ്റാ തോക്കട്ടെ, നമുക്ക് ട്രൈ ചെയ്ത്
1: ട്രൈ ചെയ്യാതിരിക്കാം.
3: ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല.
1: ചിലരെങ്കിലും വിചാരിക്കും ജോലിയൊന്നുമില്ല, എനിക്കിപ്പോഴും ജോലി കിട്ടും, എനിക്കാരെങ്കിലും ജോലി കൊണ്ടുതരും. ആരും കൊണ്ടുതരില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഈ ഇന്നത്തെ ഈ മോഡേൺ മാർക്കറ്റിംഗ് യുഗത്തില് ഒരു ബിസിനസ് ഗ്രോത്തിനും അല്ലെങ്കിൽ ബ്രാൻഡ് പൊസിഷനിങ്ങിനും ഒക്കെ ഈ ഡിജിറ്റൽ LED ഡിസ്പ്ലേസ് എത്രത്തോളം ക്രൂഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്?
3: ഒരു ശരിക്കും പറഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞാല് ഈ LED എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു ഷോപ്പിന്റെ തന്നെ ഒരു മുഖം പോലെയാണ്.
1: തീർച്ചയായും.
3: അവരുടെ
1: ബിസിനസിനെ പുറം ലോകത്തേക്ക് കാണിച്ചു
3: കൊടുക്കാം. ഇപ്പൊ അവർക്ക് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, സ്വന്തമായിട്ട് തന്നെ അവരുടെ ഷോപ്പിന്റെ ഫ്രണ്ട് തന്നെ അവർക്ക് ബിസിനസ് എന്തൊക്കെയുള്ളതെന്ന് ആൾക്കാർ ഷോപ്പിന് മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കസ്റ്റമർക്ക് അറ്റൻഷൻ ആണ്, കസ്റ്റമർ അറ്റൻഷൻ ആണ്.
1: ഓക്കെ.
2: പിന്നെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ, ഇപ്പൊ പണ്ടൊക്കെ വെച്ചാൽ നമുക്ക് TV ആഡ് കൊടുക്കണം, അതൊക്കെ വലിയ ബഡ്ജറ്റായിരുന്നു. ഇപ്പൊ നമ്മളൊരു ഓൺ പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് അത് TV ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ അവസ്ഥ വരുന്നത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അവരുടെ ഓൺ ബ്രാൻഡ് നമുക്ക് മറ്റുള്ള കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാനും പ്രൊഡക്റ്റ് ഏതൊക്കെ പ്രൊഡക്റ്റ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ
1: പറ്റും, പുറം ലോകത്തേക്ക്
2: എത്തിക്കാൻ
1: പറ്റും. ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ടെക്നോളജിയിൽ നിലവിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഇന്നോവേഷൻസും ട്രെൻഡ്സും ഒക്കെ എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത്. നിങ്ങളും പറഞ്ഞു അത് അപ്ഡേറ്റഡ് ആകണം. ഇപ്പൊ നിങ്ങൾ 5 വർഷം മുമ്പ് തുടങ്ങിയതുപോലെ അല്ല ഇന്നിപ്പോ 5 വർഷം കഴിഞ്ഞു നിൽക്കുമ്പോൾ. ഓരോ ദിവസങ്ങളും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മാറുന്ന കാലത്തിനനുസരിച്ച് ഈ വർക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ പുതിയ ഇന്നോവേഷൻസും ട്രെൻഡ്സും ഒക്കെ എങ്ങനെയായിരിക്കും?
3: ഇപ്പൊ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ആദ്യം ഈ ഫീൽഡിലേക്ക് വന്ന ആൾ ഒരു 5 വർഷം മുമ്പ് ആണെങ്കിൽ അതിന്റെ ക്ലാരിറ്റി വളരെ കുറവായിരുന്നു. ഇപ്പൊ അതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഇൻഡോറിൽ ഫിക്സൽ പിച്ചിട്ട് P2.5 അതൊക്കെ വരുന്നുണ്ടായി. ഇപ്പൊ ഏറ്റവും ഫൈൻ ഫിക്സൽ ആയി 0.7 വന്ന്. അതന്നെ ശരിക്കും നമ്മൾ ടി വി കാണുന്നതിനേക്കാളും ക്ലാരിറ്റി ആയി കാണാൻ പറ്റും. അതേപോലെ ഇപ്പൊ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് ഫിലം LED എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഗ്ലാസ്സിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മളെ പ്രൊമോഷൻ കാര്യങ്ങൾ ഗ്രാഫിക്സ് ഒക്കെ ഇടാൻ പറ്റും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്
1: വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യു എയിലെ ഹൈ പ്രൊഫൈൽ ഗവൺമെന്റ് എന്റിറ്റീസും അതുപോലെ പ്രസ്റ്റീജിയസ് കോർപ്പറേറ്റ് ക്ലയന്റ്സിനും ഒക്കെ ഡിസ്പ്ലേ സൊല്യൂഷൻസ് കൊടുക്കാൻ ആ കഴിഞ്ഞ എക്സ്പീരിയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരോട് ചേർന്ന് വർക്ക് ചെയ്ത കാലത്തുണ്ടായ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: അതായത് ഇപ്പൊ ഞങ്ങളിപ്പോ
1: കുറച്ചുകൂടെ
2: അതായത്
1: ഫൈസലിന്റെ വോയിസ് പുറത്തോട്ട് കേൾക്കുന്നില്ല.
2: അപ്പൊ ഞങ്ങൾ ഗവൺമെന്റ് എന്റിറ്റീസിലൊക്കെ ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ, കുറെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെ റെപ്യൂട്ടഡ് ഫ്രെയിമില് ആ സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാനും, അതായത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് അവരുടെ എന്താണോ അവരുടെ ആവശ്യം അത് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസും ഞങ്ങൾ ഇതുവരെയായിട്ട് ഇന്നുവരെ ഞങ്ങൾ അതിലൊരു മോശം വരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ക്ലയന്റ് ഇതുവരെയായിട്ട് ഞങ്ങളിന്ന് വിട്ടുപോയിട്ടില്ല.
1: ഓ, അതാണ്. അതായത് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ സാധിക്കുന്നു. വളരെ അഭിമാനത്തോടു കൂടി തന്നെ.
2: അതെ, ഇപ്പൊ ഞങ്ങൾ അഡ്നോക്ക് ഒരു 200 സ്റ്റേഷന്റെ മോൾ ഞങ്ങൾ സ്ക്രീൻ ചെയ്ത്
1: കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്.
2: ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ദുബായ് പോലീസ്.
1: പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ഇങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കേട്ടു കഴിഞ്ഞാൽ ഓ ഇങ്ങനെയാണോ എന്ന് തോന്നിക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടാവില്ലേ? അത് ഏതൊക്കെ ആയിരിക്കും? ഇപ്പൊ ദുബായ് പോലീസും പറഞ്ഞു, അഡ്നോക്കും പറഞ്ഞു.
2: അഡ്നോക്കിന്റെ നമ്മൾ സ്റ്റേഷനിലൊക്കെ സ്ക്രീൻ ഉണ്ടല്ലോ, പില്ലറിലെ സ്ക്രീൻസ്, അതൊക്കെ കംപ്ലീറ്റ് ഞങ്ങളാണ് ചെയ്തത്. പിന്നെ ദുബായ് പോലീസിന്റെ മീറ്റിംഗ് റൂംസുകൾ, അത് പിന്നെ ഇവിടുത്തെ യു എ ഡിഫൻസ് കംപ്ലീറ്റ് ഞങ്ങളാണ് ചെയ്യുന്നത്, അവരുടെ മീറ്റിംഗ് റൂംസ് കംപ്ലീറ്റ്. പിന്നെ MOHR സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ NMC ഹോസ്പിറ്റല്, അങ്ങനെയുള്ള
1: അങ്ങനെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇനിയും അതങ്ങനെ അത് ഒരു വർക്ക് കിട്ടുന്നതിലല്ല, അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലാണ് കാര്യം അല്ലേ. ഇപ്പൊ ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഏതെങ്കിലും കമ്പനികൾ ഇവരൊക്കെ തന്നെയാണോ തുടക്കകാലം മുതലേ?
3: തുടക്കകാലം ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗിൽ എഡ്നോക്ക് ഉണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള കുറച്ച്
2: കമ്പനികളുണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റിന്റെ ഡിസൈൻ മുതൽ സീംലെസ് ഇൻസ്റ്റലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസ് മെയിന്റനൻസ് വരെ നൽകുന്ന ഈ എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് ആണോ ഈ നമ്മുടെ വോൾക്കോനോ LEDയുടെ കീ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അതെന്തായിരിക്കും? ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു നേട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുമല്ലോ. ഒരു കമ്പനിയിലേക്ക് പോകുന്നു, ഫോർ എക്സാമ്പിൾ നമുക്ക് അഡ്നോക്ക് എടുത്തു കഴിഞ്ഞാൽ അവര് ഒരു ഇന്ന് ഇത്തരത്തിലുള്ള LED ആവശ്യവുമായിട്ട് നിങ്ങളെ ബന്ധപ്പെടുന്നു. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് മണി എന്നതിനേക്കാൾ ഉപരി എന്തായിരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം.
2: അതായത് ഇപ്പൊ ഞങ്ങളൊരു കസ്റ്റമർ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിനെ വിടുന്നു, അവിടെ പോയി അവരെ മീറ്റ് ചെയ്യുന്നു,
1: അവർക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫ്സ് ഉണ്ട്.
2: അതെ, മാർക്കറ്റിംഗ് സ്റ്റാഫിനെ വിടുന്നു, അവര് ക്ലയന്റിനെ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, നമ്മുടെ സൈറ്റ് വിസിറ്റ് പോലെ മെഷർമെന്റ് കാര്യങ്ങളെല്ലാം എടുത്ത് ക്ലയന്റിന് ഏതാണോ കറക്റ്റ് പിക്സൽ പിച്ച്, വ്യൂ ഡിസ്റ്റൻസ് ഒക്കെ നോക്കി ഏത് പിക്സൽ പിച്ചാണോ കസ്റ്റമർ സൂട്ടബിൾ നോക്കിയിട്ട് ഞങ്ങൾ അതിനുള്ള പ്രപ്പോസൽ കൊടുക്കും.
1: ഓക്കെ,
2: എന്നിട്ട് ഞങ്ങൾക്ക് ഫാബ്രിക്കേഷൻ ടീമുണ്ട്, അപ്പൊ ഞങ്ങളുടെ വെയർ ഹൗസിൽ ഫാബ്രിക്കേഷനും അങ്ങനെ എല്ലാം കഴിയും. പിന്നെ ഞങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാണ് LED സ്ക്രീൻസുകൾ, മൊഡ്യൂൾസ്. അപ്പൊ അത് അസംബിളും ചെയ്യാനുള്ളത് സജ്ജീകരണം ഞങ്ങളുടെ വെയർ ഹൗസിലുണ്ട്, അതിനുള്ള സ്റ്റാഫുണ്ട്.
1: അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയിട്ട് മാത്രമേ വർക്ക് നമ്മൾ എടുക്കാറുള്ളൂ. അതിന് നിങ്ങൾക്ക് AI എപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? AI ടെക്നോളജി ഇല്ല,
2: ഫ്യൂച്ചറിൽ ആയി വരുന്നുണ്ട്.
1: കാരണം നമ്മളിപ്പോ AI ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഉടനെ എടുക്കണം നിർബന്ധമില്ല.
3: എങ്കിലും ഈ സ്ക്രീനിലേക്ക് എന്തൊക്കെ AI ഉൾപ്പെടുത്താൻ നമ്മൾ റിസർച്ച് ചെയ്തോണ്ട് ഇപ്പോ നമ്മൾ ഒന്ന് രണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ കാണുന്നത് നല്ല തൊട്ടടുത്ത് പോയി നിൽക്കുമ്പോ നമ്മളെ ഫേസ് റിഫ്ലക്ട് ആണ്, അതൊക്കെ പുതിയ ടെക്നോളജി വരുന്നുണ്ട്. സ്ക്രീനിൽ നമ്മൾ
1: ഉൾപ്പെടുത്തും. കാരണം നമ്മളിപ്പോ പറഞ്ഞാലും മാറുന്ന കാലങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും AI നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും അല്ലെ? ശരിക്കും അതല്ലാതെ തന്നെ ഒരു കമ്പനിയെ തൃപ്തിപ്പെടുത്താൻ ഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും വോൾക്കാനോ LEDക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ദുബായ് പോലീസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ NMC ആയിക്കോട്ടെ അഡ്നോക്കിന്റെ ഒക്കെ വർക്കുകൾ ഇത്രയും കാലം നിങ്ങളുടെ ഭദ്രമായിരിക്കില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കുട്ടി ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് ശേഷം വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ഒള്ളി ഓൺ ഹോം 92.2 FM.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ്
5: தமிழ் சாங் ஆஃப் தி ஆர் தமிழ் பாட்டு கேட்கலாமா? Brought to you by ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: ஒன்னாம் ஓணம் வீட்டில், രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
2: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
1: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
2: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
1: മാർക്കൻസേവ് മുഹേസിന അൽക്യുസേസ്.
2: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയും നിത്യയും നിങ്ങളോടൊപ്പം.
1: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
3: പൊന്നോണം വിത്ത് മാർക്ക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ.
4: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ടാ,
7: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
4: അമ്പാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
10: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
11: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
10: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.

0: Mid Morning with Nitya.
1: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ ഈ തിരുവോണ ദിനത്തിൽ നമ്മൾ വോൾക്കാനോ എൽഇഡിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സായിട്ടുള്ള ബേസിൽ വർഗീസും മിഥിലാജ് മൊയ്തുവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇപ്പൊ സമയം ഒരുപാട് ഇങ്ങനെ പോയി കഴിഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചോദിച്ച് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായി കഴിഞ്ഞു. കാരണം ഇപ്പൊ തന്നെ 12 മണിയായി, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേ ഓണസദ്യ കഴിക്കാനുള്ളതാണ് അല്ലേ? ഓക്കെ, എന്തായാലും ഇപ്പം രണ്ട് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഒരുമിച്ച് ഒരു കമ്പനിയുടെ ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അതിലെ സ്ട്രാറ്റജിക് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത്? പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരില്ലേ? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് എന്തായാലും രണ്ട് ഒപ്പീനിയൻസ് മേ ബി ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കാം. എങ്ങനെയാണ് ഈ ഒരു കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും?
2: അതായത് ഞങ്ങള് രണ്ട് ഒപ്പീനിയൻ പലതും ഉണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടഭിപ്രായങ്ങൾ പല
1: രീതിയിൽ,
2: പക്ഷേ എന്നാലും നമുക്ക് ഏതാണോ നല്ലതെന്ന് ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കാറുണ്ട്. പിന്നെ നമ്മൾ അതിന് വാശി പിടിക്കാറുണ്ട്.
1: അതാണ് അതാണ് കറക്റ്റ്. രണ്ടുപേരുണ്ടാകുമ്പോൾ അതിപ്പോ ഈ ലോകത്ത് രണ്ടുപേരുള്ളടത്ത് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നല്ലതിന് വേണ്ടി ആകുമ്പോഴാണ് അല്ലെ
2: നിങ്ങൾ ഇവിടെ,
1: അതെ തമിഴിൽ പറഞ്ഞ അടം പിടിക്കാതെ നിങ്ങൾ നല്ലതിന് വേണ്ടി നിൽക്കും. അതിപ്പോ അതൊരു പക്ഷേ ഫെയിലായി പോയാലും നമുക്ക് വേറൊരു ഒപ്പീനിയൻ കിടപ്പുണ്ട് അല്ലെ. വെരി ഗുഡ് വെരി ഗുഡ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല ആൾക്കാരും രണ്ടും മൂന്നും ആൾക്കാർ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവിടെ പലപ്പോഴും അടികൾ നടന്നിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അവിടെ ഈ ഈ നിർബന്ധം പിടിക്കാതെ നല്ലതിന് വേണ്ടി ഒരുമിച്ച് ഒരുമയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ബിസിനസ് ഇപ്പം എന്താ പറയാ, ഡിജിറ്റൽ ഡിസ്പ്ലേ ഇൻഡസ്ട്രിയിൽ വോൾക്കാനോ എൽഇഡിയുടെ അടുത്തൊരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ വിഷൻ എങ്ങനെയാണ്? ഇപ്പൊ 5 വർഷമായി, 5 വർഷം ഓരോ വർഷം കടന്നു പോകുമ്പോഴും മാറുന്ന കാലത്തിനനുസരിച്ച് നിങ്ങളും മാറി 5 വർഷം തികച്ചു. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ വിഷൻ ഫ്യൂച്ചർ എന്തൊക്കെയാണ്? പുതിയ കമ്പനികൾ തുടങ്ങുന്നുണ്ടോ?
2: അതെ, ഇപ്പൊ ഞങ്ങൾക്ക് ഓൾ ഓവർ UAE ഉണ്ട്. അബുദാബി, അജ്മാന്, ദുബായ്, നമ്മൾ ഓൾ ഓവർ UAE ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൗദിയിൽ ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത് തന്നെ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂറോപ്പിലേക്ക്, അയർലൻഡിൽ ഞങ്ങളൊരു നോക്കി വെച്ചിട്ടുണ്ട്, ഓഫീസ് നോക്കി
1: വെച്ചിട്ട് പോകുന്നുണ്ട്.
2: അതെ അതെ അതെ, അപ്പൊ അവിടേക്ക് നല്ല സ്കോപ്പ് ഉണ്ട് ഇതിന്.
1: ഓക്കെ
2: ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ അതൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്.
1: ശരി ശരി, വെരി ഗുഡ് വെരി ഗുഡ്.
3: ഇനിയിപ്പോ അടുത്തതായിട്ട് നമ്മൾ ഒരു റെന്റൽ പർപ്പസ് തുടങ്ങണമെന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മള് പെർമനന്റ് സൊല്യൂഷൻ മാത്രമാണ് കൊടുത്തോണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇവന്റിൽ കാര്യങ്ങളൊക്കെ റെന്റൽ ബേസ്ഡ് ഡെയിലി ബേസ് അഫോർഡബിൾ ആയിട്ട് കൊടുക്കാനുള്ള ഒരു
1: പദ്ധതി കൂടെ തുടങ്ങുന്നുണ്ട്. ഫ്യൂച്ചർ വിഷൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വോൾക്കാനോ എൽഇഡിയുടെ വർക്കിന് വേണ്ടിയിട്ടായാലും തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാണ്. ഇപ്പൊ ഇത് ഈ സംസാരത്തിലൂടെ ഒരുപാട് പ്ലാനിങ് നടക്കുന്നുണ്ടാവാം. മേ ബി അടുത്ത ഓണം വരുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ സെലിബ്രേഷൻസ് വരുന്നുണ്ട്. ഇനി അങ്ങോട്ടെല്ലാം സെലിബ്രേഷൻ മൂടല്ലേ, ഇപ്പൊ തണുപ്പ് കാലം വരാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് പേർ ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പെട്ടെന്ന് ഇപ്പൊ വെബ്സൈറ്റ് ഐഡി ഉണ്ടാവാം. ഗൂഗിളിൽ എപ്പോൾ സെർച്ച് ചെയ്താലും VOLKANO LED വോൾക്കാനോ എൽഇഡി എന്ന് സെർച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും. എങ്കിലും അവർക്ക് കോൺടാക്ട് ചെയ്യാനൊരു മൊബൈൽ നമ്പർ ഉണ്ടാവണം അല്ലേ? ഏതാണ് ആ നമ്പർ എന്ന് പറയാമോ?
2: 052 52 42 017
1: എന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വോൾക്കാനോ എൽഇഡി നിങ്ങളുടെ കാതോരം എത്തും. യെസ്, ഇനിയിപ്പോ എന്നെ അങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 0585829220 ആണ്. ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ തരുന്നതായിരിക്കും. എന്തായാലും വോൾക്കാനോ എൽഇഡി ആണ് ഇന്ന് എന്റെ മിഡ് മോർണിംഗ് നിത്യയുടെ അതിഥികളായിട്ട് എത്തിയത്. നിങ്ങൾ രണ്ടുപേരും ബേസിൽ ആൻഡ് മിഥിലാജ്, ഒരുപാട് സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോം എഫ് എം ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും?
3: കേട്ടുകൊണ്ടുള്ള
1: ലിസണേഴ്സിനും
3: ഓണാശംസകൾ, അതേപോലെ നമ്മൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ സംസാരിക്കാൻ തന്നിട്ടുള്ള 92.2 ഹോം എഫ്നും ഓണാശംസകളും നന്ദി.
1: താങ്ക് യു. എന്താണ്?
2: ഓക്കെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം സംസാരിക്കാൻ തന്നതിന്, ഈ ഓണ ദിവസത്തിൽ തന്നെ തന്നതിന് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ മലയാളികളെല്ലാം ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്.
1: തീർച്ചയായും.
2: അപ്പോൾ ഈ UAE എന്ന രാജ്യത്ത് നമുക്ക് ഓരോ മൾട്ടി കൾച്ചർ ആളുകളുള്ളൊരു സ്ഥലത്ത് നമ്മൾ മലയാളികളുടേതായിട്ടുള്ളൊരു സെലിബ്രേഷൻ നമ്മളിന്ന് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ തലമുറയ്ക്ക് കൂടി അത് നമ്മൾ
1: പകർന്നു കൊടുക്കുകയാണ്.
2: ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഓരോ ആഘോഷങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. അപ്പൊ പുതിയ തലമുറയ്ക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ 92.2 ഹോം എഫ് എഫിന്റെ കൂടെ വോൾക്കാനോ
1: തീർച്ചയായിട്ടും ഞങ്ങളും നേരെയാണ് ഹോം 92.2 FM ഭാഗത്തു നിന്ന്. ഇപ്പോ വോൾക്കാനോ എൽഇഡിയുടെ തലപ്പത്തിരിക്കുന്ന അമരക്കാരായിട്ടുള്ള ബേസിൽ വർഗീസ് ആൻഡ് മിഥിലാജ് മൊയ്തുവിനെ ഞങ്ങളുടെ സ്പെഷ്യൽ ഓണം വിഷസ് നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമ്പനിയിലെ ഓരോ സ്റ്റാഫിനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ബൈ.
2: താങ്ക് യു.
4: You're listening to Home 92.2 FM. Home is a feeling.
5: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ. പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
6: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.

0: പൊന്നോണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
5: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: ആഭ്യന്തര സുരക്ഷയാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന അമിത്ഷാ. ലങ്കയെ ഫോളോ ഓൺ ചെയ്യിച്ച ഇന്ത്യ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോം FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ. ഇന്ന് തിരുവോണം നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമാണ് മലയാളികൾക്ക് തിരുവോണം. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതി. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. ഗവർണറും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. തിരുവോണത്തെ വരവേറ്റ പ്രവാസി മലയാളികളും ഓണക്കോടി ഉടുത്തും ഓണപ്പൂക്കളും ഒരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുമായ PS പ്രശാന്ത് ആശുപത്രിയിൽ. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ, സംസാരിക്കാം, സംവദിക്കാമെന്ന PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിന് ഇറങ്ങിയതെന്നും PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസ് ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1200 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചിലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത് കുറിപ്പിൽ പറയുന്നു. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിലെ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളെത്തും. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗാണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ നിർദ്ദേശം ഉന്നയിച്ചത്. ഹോർമുസ് ജലപാത തുറക്കുന്നത് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിൽ ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ US പാലിക്കണമെന്ന ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെയായിരിക്കുമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയെന്നും ഇറാൻ. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ അമേരിക്ക ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗിർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് US എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നതെന്നും US സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. തൃശൂർ ചേലക്കോട് നിയന്ത്രണം വിട്ട മിൽമ ടാങ്കർ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായി. പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി ഷമീർ, മണ്ണാർക്കാട് സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി, 18,000-ലേറെ പുതിയ സീറ്റുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായി ദുബായ് വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 3 അധ്യയന വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ 4.6% സ്ഥിരതയാർന്ന വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ സുനിൽ ധനുഷയുടെ സെഞ്ചുറി ഉണ്ടായിട്ടും ഇന്ത്യൻ സ്കോറിനെ ഫോളോ ഓൺ ചെയ്യേണ്ടി വന്ന ശ്രീലങ്കയ്ക്ക് 2 ഇന്നിംഗ്സിലും അടിപതിർന്നു. 4 ഉച്ചഭക്ഷണത്തിന് കളി നിർത്തുമ്പോൾ ലങ്ക 2 നഷ്ടത്തിൽ 83 എന്ന നിലയിലായിരുന്നു. ഇപ്പോൾ മത്സരം പുനരാരംഭിച്ചിരിക്കുകയാണ്. 5 എന്ന നിലയിലാണ് 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്ക. വിശദവാർത്ത 1
7: Home FM News was brought to you by Danya Group of Companies since 1982.
8: Time check.
7: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 7
8: Time check.
7: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update.
7: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39°C, ഹ്യൂമിഡിറ്റി 39%.
8: Weather update.
7: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
9: You are listening to Home 92.2 FM. Home is a feeling.
7: UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
9: You are listening to

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: പുള്ളിക്കും തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
0: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
2: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരോ ആയുർവേദ ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: ട്രാഫിക് അപ്ഡേറ്റ്. ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ. മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
9: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
10: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
11: You are listening to Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
9: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
0: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
10: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഓണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
5: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
6: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ സംസാരിക്കാമെന്ന PV അൻവർ. ആഭ്യന്തര സുരക്ഷയാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്, വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. വിസ നടപടികൾ താൽക്കാലികമായി നിർത്തി US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവോണം ആഘോഷിക്കുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. സമൃദ്ധിയുടെയും നന്മയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമായ ഓണം ലോകമെങ്ങുമുള്ള മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതി. ഓണാശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്ത് പകരട്ടെയെന്ന് മോദി ആശംസിച്ചു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഓണാശംസ അറിയിച്ചത്. കേരള ഗവർണറും മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. തിരുവോണ ദിവസമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. തൃക്കാക്കരയിലും ഗുരുവായൂരിലും വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ചശീവേലിയും മേളവുമുണ്ടായി. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ഇന്ന് 10,000 പേർക്കാണ് വിശേഷാൽ പ്രസാദ ഊട്ട്. തിരുവോണത്തെ വരവേറ്റ് പ്രവാസി മലയാളികളും. ഓണക്കോടി ഉടുത്തും ഓണപ്പൂക്കളമൊരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുമായ PS പ്രശാന്ത് ആശുപത്രിയിൽ. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ സംസാരിക്കാം സംവദിക്കാമെന്ന PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അടുത്ത 2 പതിറ്റാണ്ട് കാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗാണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയാൻ സമഗ്ര ബോധവൽക്കരണം വേണമെന്ന് മോദി. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വേഗത്തിൽ തിരിച്ചറിയാനും നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം വേണം. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. 53rd പ്രഗതി യോഗത്തിലാണ് പ്രധാനമന്ത്രി സൈബർ കുറ്റകൃത്യങ്ങളുടെ സാഹചര്യം വിലയിരുത്തിയത്. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടിയെ എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്നുറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത് അമേരിക്കയിൽ എത്തുന്നത്. ജന്തർമന്ദറിലെ സമരത്തിലൂടെ ദേശീയ ശ്രദ്ധയിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവ്യാപകമായി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നു. താഴെത്തട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനും പ്രാദേശിക നേതൃനിരയെ വാർത്തെടുക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മഹാരാഷ്ട്രയിൽ ചേർന്ന യോഗത്തിൽ CJP ദേശീയ പ്രവർത്തക സമിതി നേരത്തെ രൂപീകരിച്ചിരുന്നു. CBSE പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സുന്നി നേതാക്കൾ രംഗത്ത്. വഖഫ് ബോർഡ് പുനഃസംഘടനാ വിഷയത്തിൽ കളവും തെറ്റിദ്ധാരണയും പ്രചരിപ്പിക്കുന്ന ഉമർ ഫൈസിയെ പുറത്താക്കണമെന്നാണ് സംയുക്ത പ്രസ്താവന. സമസ്ത പദവികൾ ഭൌതിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വഖഫ് ബോർഡിൽ 2 RSS-കാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPM വേദിയിൽ കള്ളം പ്രചരിപ്പിച്ചു. ഇത് സമസ്തയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1200 കോടിയാണ് ചെലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത കുറിപ്പിൽ പറയുന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീംകോടതി. ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മ പണക്കാരായ കക്ഷികൾക്ക് വേണ്ടി കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സന്ദീപ് മേത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി അടുത്ത ബന്ധമാണെന്ന് അവകാശപ്പെട്ട് മറ്റ് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരുരാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇറാൻ US ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ US പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസിലെ കടൽ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് എല്ലാ മൈനുകളും നീക്കം ചെയ്തു. നീക്കം ചെയ്യാനാവാത്തവ പൊട്ടിത്തെറിച്ചു. ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്നും US നാവികസേന ട്രംപിനെ അറിയിച്ചു. പുതിയ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടപടി കടുക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ്. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ US ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് US നാവികസേന ട്രംപിനെ അറിയിച്ചു. പുതിയ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടപടി കടുക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ്. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ US ഉപരോധം

0: ബലപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടലല്ലെന്നും മറിച്ച് സംഘർഷം ലഘൂകരിച്ച് രാഷ്ട്രീയ പരിഹാരത്തിനുമായി സഹകരിച്ച് പ്രവർത്തിക്കലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച് യു എസ് എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ഇന്ത്യ ചൈന ചർച്ചകൾ തുടരുന്നു. നല്ല അന്തരീക്ഷത്തിൽ ചർച്ച നടക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തിയിൽ ശാന്തിയും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യയും ചൈനയും ഏറെ പരിശ്രമിക്കുന്നുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി. തർക്കങ്ങൾ പരിഹരിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സജീവം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വലിയൊരു പ്രതിനിധി സംഘവുമായി ഇന്ത്യയിൽ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി. 18,000-ലേറെ പുതിയ സീറ്റുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായി ദുബായ് വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 3 അധ്യയന വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ 4.6% സ്ഥിരതയാർന്ന വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
1: 050-000-2918. Yani Trishukarakund Totu. Idipon Nadu Mottam Maveelimaranallo.
0: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും
2: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൾറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
9: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
10: You are listening to Home 92.2 FM. Home is a feeling.
11: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
8: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
9: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
10: You are listening to Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
13: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
14: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.

0: പൊന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം, ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ,
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ,
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ.
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM.
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
5: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി.
6: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: സ്വയം വഴിവെട്ടിയവർ ഉണ്ടെങ്കിൽ വരൂ സംസാരിക്കാമെന്ന PV അൻവർ. പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്, വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. വിസ നടപടികൾ താൽക്കാലികമായി നിർത്തി US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവോണം ആഘോഷിക്കുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. സമൃദ്ധിയുടെയും നന്മയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമായ ഓണം ലോകമെങ്ങുമുള്ള മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതി. ഓണാശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെയെന്ന് മോദി ആശംസിച്ചു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഓണാശംസ അറിയിച്ചത്. കേരള ഗവർണറും മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. തിരുവോണ ദിവസമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. തൃക്കാക്കരയിലും ഗുരുവായൂരിലും വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ചശീവേലിയും മേളവുമുണ്ടായി. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ഇന്ന് 10,000 പേർക്കാണ് വിശേഷാൽ പ്രസാദ ഊട്ട്. തിരുവോണത്തെ വരവേറ്റ് പ്രവാസി മലയാളികളും. ഓണക്കോടിയുടുത്തും ഓണപ്പൂക്കളമൊരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയുമായ PS പ്രശാന്ത് ആശുപത്രിയിൽ. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ സംസാരിക്കാം സംവദിക്കാമെന്ന PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അടുത്ത 2 പതിറ്റാണ്ടുകാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടി എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്ന് ഉറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത് അമേരിക്കയിൽ എത്തുന്നത്. ജന്തർമന്ദിറിലെ സമരത്തിലൂടെ ദേശീയ ശ്രദ്ധയിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവ്യാപകമായി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നു. താഴെത്തട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനും പ്രാദേശിക നേതൃനിരയെ വാർത്തെടുക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മഹാരാഷ്ട്രയിൽ ചേർന്ന യോഗത്തിൽ CJPയുടെ ദേശീയ പ്രവർത്തക സമിതി നേരത്തെ രൂപീകരിച്ചിരുന്നു. CBSE പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സുന്നി നേതാക്കൾ രംഗത്ത്. വഖഫ് ബോർഡ് പുനഃസംഘടന വിഷയത്തിൽ കളവും തെറ്റിദ്ധാരണയും പ്രചരിപ്പിക്കുന്ന ഉമർ ഫൈസിയെ പുറത്താക്കണമെന്നാണ് സംയുക്ത പ്രസ്താവന. സമസ്ത പദവികൾ ഭൌതിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വഖഫ് ബോർഡിൽ രണ്ട് RSS-കാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPM വേദിയിൽ കള്ളം പ്രചരിപ്പിച്ചു. ഇത് സമസ്തയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1200 കോടിയാണ് ചെലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത്ത കുറിപ്പിൽ പറയുന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീംകോടതി. ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മ പണക്കാരായ കക്ഷികൾക്ക് വേണ്ടി കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സന്ദീപ് മേത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി അടുത്ത ബന്ധമാണെന്ന് അവകാശപ്പെട്ട് മറ്റ് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരുരാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ US പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ US ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച് US എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നതെന്നും US സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി. 18,000-ലേറെ പുതിയ സീറ്റുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായി ദുബായ് വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 3 അധ്യയന വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ 4.6% സ്ഥിരതയാർന്ന വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്.
8: Home FM News was brought to you by Danya Group of Companies since 1982.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
10: You are listening.

0: മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: മലയാളി ഡാ കൂട്ടുകാരെ, കേറിവാടാ മക്കളെ, കേറിവാ. എല്ലാവർക്കും തിരുവോൺ ആശംസകൾ നേരുകയാണ്. ഇത് ഹോമടാ, നമ്മുടെ വീടടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. എല്ലാവർക്കും എൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലും നടുവിലായിട്ടും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ചുറ്റിനും നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തിരുവോണത്തിന് ആശംസകൾ നേരുകയാണ്. ഞാൻ ഇത്രയും നേരം എവിടെ പോയിരുന്നു എന്നല്ലേ, ഒരു 15 മിനിറ്റ് വൈകിയിട്ടുണ്ട്. ഇല്ല, 15 മിനിറ്റ് ഇല്ല കേട്ടോ, സാധാരണ വാർത്തകൾ കഴിഞ്ഞാണ് വരുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 9 മിനിറ്റാണ് ഞാൻ വൈകിയിട്ടുള്ളത്. ആ 9 മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നറിയോ, ചറ പറഞ്ഞ് നല്ല സദ്യ കഴിച്ചിട്ട് ഓടി വരികയായിരുന്നു. കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുമ്പം ഷീബേ വരൂ, ഷീബേ ഇരിക്കൂ, ഷീബേ എന്ന് പറയുമ്പോഴത്തേക്ക് സോറി ഞാൻ ലൈവിലെ പോവുകയാണ് എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നതും ശരിയല്ല, ഇവിടെ കാത്തിരിക്കുന്ന നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ചറ പറയുന്ന അഞ്ചാറ് ഊരുള്ള നിറയെ ചോറൊക്കെ പാലാടെ പായസമൊക്കെ കൂട്ടി കഴിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ വന്നു. കൈയൊക്കെ കഴുകി വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് കൂട്ടുകാരെ. ഇനി നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കണം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ എന്തോ വമ്പൻ വടം വലി മത്സരമൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇവിടുത്തെ ഓണം ഗെയിംസുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോവും. എങ്കിലും ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ മെസ്സേജൊക്കെ നോക്കി പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. തിരുവോണമാണെങ്കിലും അതുപോലെ തന്നെ എന്ത് ഓണക്കാലമാണെങ്കിലും എന്ത് സന്തോഷക്കാലമാണെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവരും മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ആർക്കൊക്കെ വേണ്ടിയിട്ട് തിരുവോണ ആശംസകൾ അയക്കണം, അല്ല അറിയിക്കണം, ആർക്കൊക്കെ വേണ്ടിയിട്ട് പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുക. ആരും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും എവിടെ പോയി, എവിടെ പോയി, സദ്യ കഴിച്ചോ എന്ന് സീമ ഷാജി ചോദിച്ചിട്ടുണ്ട്. കഴിച്ചു സീമ, കഴിച്ചു. ഹാപ്പി ഓണം. മെഹബൂബയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ബാക്കി കുറേ പേരെന്നെ മറന്നിട്ടുണ്ട്. നവീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഷീബ, ഹാപ്പി ഓണം. ഞാനിവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല എന്ന്. ഞാനും ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല കേട്ടോ. പിന്നെ വിജയൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെ സദ്യ കഴിച്ചു? ചിലപ്പോൾ എല്ലാവർക്കും ഒന്ന് സദ്യ കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, എങ്കിലും പറ്റുന്നവരൊക്കെ സദ്യ കഴിക്കുക. ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ സദ്യ വെച്ചുണ്ടാക്കണമെന്നൊന്നുമില്ലല്ലോ. മുക്കിന് മുക്കിന് നമ്മൾ പറയുന്നില്ല, ചുറ്റിനും നമുക്ക് നല്ല നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ നമുക്ക് ആവോളം ആസ്വദിച്ച് 38 ഐറ്റം കറികൾ 30 ഐറ്റം 15 ഐറ്റം എങ്ങനെ വേണമെങ്കിലും ഏത് രീതിക്ക് വേണമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സദ്യ കഴിക്കാവുന്നതാണ്. തളന്നുപോയി. സദ്യ കഴിച്ച് തളന്നുകാണുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. മെസ്സേജൊക്കെ അയച്ചോളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്. കുറച്ചു നേരമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ട് കേൾപ്പിച്ചിട്ട് ഞാൻ പരസ്യം കേൾപ്പിക്കും. തണ്ടട അടുത്ത പാട്ട് കുട്ടി കുട്ടി പൂവേ എന്നുള്ള പാട്ട്, ആകാശമല്ലോ ഒക്കെ തര എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടിട്ട് വരാം.

0: ഞാനിത്ര ഷൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽ റിസോർട്ട് എസി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
2: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ലോകമെമ്പാടുമുള്ള
2: രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.
1: അപ്പോൾ ഞാനിന്നൊരു കിടുക്ക് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തത്. കേരളനാട് എന്ന പേരുള്ള പാട്ട്, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ്. തമിഴും മലയാളവും മിക്സ് ചെയ്തിട്ട് നമ്മുടെ തമിഴിലെ ഇഷ്ടങ്ങളും മലയാളത്തിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടാണ്. നിങ്ങളത് കേട്ട് കാണും, ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് കൂട്ടുകാർ ചറപറ വിളിക്കുന്നുണ്ട്, പക്ഷേ എന്നെ ഇവിടെ നമ്മുടെ ഹോമിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുത്തെ വീട്ടുകാരും വിളിക്കുന്നുണ്ട്, നാട്ടുകാരും വിളിക്കുന്നുണ്ട്. വീട്ടുകാർ വിളിക്കുന്നത് അവിടെ ഭയങ്കരമായിട്ടുള്ള ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കസേര ചുറ്റൽ, വടം വലി, എന്തൊക്കെ പരിപാടികളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു വീഡിയോയിലൂടെ ഞങ്ങളത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ജയിലർ ടൂവിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഒത്തിരി പേര് അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നവീൻ, സുധീർ, ഹംസ, ഇന്നലെ നമ്മുടെ റഹീം ഈസയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ്. ഷമീർ, മെഹബൂബ, നിനാൻ, സുധീർ, എല്ലാവർക്കും പ്രത്യേകിച്ച് ഓണാശംസകൾ, തിരുവോണാശംസകൾ അറിയിക്കുകയാണ്. എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ പേരിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ പേരിലും ആശംസകൾ. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: போலே.
1: தமிழ் சங்கத்தியார் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
2: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
3: update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 NGCC TNC apply.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന് ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
5: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
7: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
8: മിഡ് മോർണിംഗ് വിത്ത് നിത്യ മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
5: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
6: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
7: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

സിജിനാണ് ഇന്ന് ഈ പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചത്. എന്തായാലും സിജിനും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM മലയാളിയിടാ. ഒത്തിരി സുഹൃത്തുക്കൾ തിരുവോണ ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും തിരിച്ച് തിരുവോണ ആശംസകൾ അറിയിക്കുകയാണ്. സഫീർ വാരോട് ഹോം FM എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം, എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനോദ്, ഷംനാദ്, കാസിം ഒക്കെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എല്ലാവരും നമസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും നമസ്കാരം, ഹലോ, ഹായ് ഒക്കെ ഞാനും പറയുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ഇന്ന് ഓണമായതുകൊണ്ട് സ്പെഷ്യലായിട്ട് എല്ലാവരുടെ പാട്ടിലേക്ക് മെസ്സേജിലാക്കിയും എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. Stay connected with Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

നല്ലൊരു ഓണപ്പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷാണ് മെസ്സേജ് അയച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട്, സദ്യ കഴിച്ചോ ഷീബ, നിങ്ങൾ എവിടെ നിന്നാണ് സദ്യ കഴിച്ചത്, വീട്ടിലെല്ലാവരും ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഇന്ന് നമ്മുടെ ഹോം എഫ് എമ്മിലായിരുന്നു, നമ്മുടെ ആണ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ആണ് ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഹോം എഫ് എമ്മും 89.4 തമിഴ് എഫ് എമ്മും നമ്മൾ ഒരുമിച്ചാണ് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ സമൃദ്ധമാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഇന്ന് ഞങ്ങൾ എവിടുന്ന ഫുഡ് കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീ കോർണർ കാറ്ററിംഗ്, അവരാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സദ്യ നൽകിയിരിക്കുന്നത്. നല്ല സൂപ്പർ അടിപൊളി സദ്യയാണ് നമ്മൾ കഴിച്ചത് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. 29 ഐറ്റം ഉണ്ടായിരുന്നു, 29 ഐറ്റം കറികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കും ടീ കോർണർ കാറ്ററിംഗിൽ നിന്നും ഫുഡ് കഴിക്കാവുന്നതാണ്. നല്ല കിടിലൻ സദ്യ, നന്നായിരുന്നു, നല്ല സദ്യയാണ്. ഇത് കരാമയിലാണ് ടീ കോർണർ കാറ്ററിംഗ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നാളെ നമുക്ക് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ മാർക്ക് ആൻഡ് സ്പെൻസറിൽ റോഡ് ഷോ ഉണ്ട്. അപ്പോൾ നിത്യയും അതുപോലെ തന്നെ അക്ഷയുമാണ് നിങ്ങളെ കാണാനായിട്ട് അവിടെ എത്തുന്നത് നാളെ വൈകുന്നേരം. എല്ലാവരും കുടുംബവുമായിട്ട് തന്നെ എത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 7 മുതൽ മാർക്ക് ആൻഡ് സേവ് അവതരിപ്പിക്കുന്ന പൊന്നോണം, മാർക്ക് ആൻഡ് സേവ് അവതരിപ്പിക്കുന്ന പൊന്നോണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എത്തണം നാളെ, നമ്മുടെ അക്ഷയും നിത്യയും നിങ്ങളുടെ കൂടെ ചേരുന്നതാണ് മാർക്ക് ആൻഡ് സേവ് പൊന്നോണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഡൂ പേ ആപ്പിനെ കുറിച്ചാണ്. ഈ ഓണം നമുക്ക് ഡൂ പേയോടൊപ്പം ആഘോഷിക്കാം. ഡൂ പേ ഒരുക്കുന്ന ഒരു കിടിലൻ ഭാഗ്യ സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സെപ്റ്റംബർ 6 ഈണം ഈവൻറ്റിൽ അന്ന് ഒരു ലക്കി ഡ്രോയിലൂടെ ഞങ്ങൾ വിജയികൾക്ക് 1500 ദിർഹം നേടാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 5 മുമ്പ് നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കാം. എത്രയാണോ നിങ്ങൾക്ക് പണം അയക്കാൻ പറ്റുന്നത് അത്രയും പണം നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID 0586105980 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം. ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള അവസരം ഒരിക്കലും പാഴാക്കി കളയരുത്. വിജയികളെ സെപ്റ്റംബർ 6 നടക്കുന്ന ഹോം എഫ് എം നമ്മുടെ തൃശൂർ ഈണം ഈവന്റിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈണം 2026 ഡൂ പേ ബൂത്ത് സന്ദർശിക്കാനുള്ള അവസരവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അവസരങ്ങളും പാഴാക്കാതിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
1: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
2: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
3: You are listening to

0: മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ.
1: You are tuned into Home 92.2 FM. Home is a feeling.

0: പൊന്നോണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം
1: ആഹാ ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ.
2: Home FM News in Detail. Vartakal Vishadamai.
1: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സ്വയം വഴിവെട്ടിയവർ ഉണ്ടെങ്കിൽ വരൂ സംസാരിക്കാമെന്ന പി വി അൻവർ. പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്, വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. വിസ നടപടികൾ താൽക്കാലികമായി നിർത്തി യു എസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവോണം ആഘോഷിക്കുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. സമൃദ്ധിയുടെയും നന്മയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമായ ഓണം ലോകമെങ്ങുമുള്ള മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതി. ഓണാശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മോദി ആശംസിച്ചു. നരേന്ദ്രമോദിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും

ജനത്തിരക്ക്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും ഉണ്ടായി. പുലർച്ചെ 4:00 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ഇന്ന് 10,000 പേർക്കാണ് വിശേഷാൽ പ്രസാദ ഊട്ട്. തിരുവോണത്തെ വരവേറ്റ് പ്രവാസി മലയാളികളും. ഓണക്കോടി ഉടുത്തും ഓണപ്പൂക്കളം ഒരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുമായ PS പ്രശാന്ത് ആശുപത്രിയിൽ. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ, സംസാരിക്കാം, സംവദിക്കാമെന്ന് PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അടുത്ത 2 പതിറ്റാണ്ടുകാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടി എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്നുറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത്ത് അമേരിക്കയിൽ എത്തുന്നത്. ജന്തർമന്ദറിലെ സമരത്തിലൂടെ ദേശീയ ശ്രദ്ധയിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവ്യാപകമായി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നു. താഴെത്തട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനും പ്രാദേശിക നേതൃനിരയെ വാർത്തെടുക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മഹാരാഷ്ട്രയിൽ ചേർന്ന യോഗത്തിൽ CJP ദേശീയ പ്രവർത്തക സമിതി നേരത്തെ രൂപീകരിച്ചിരുന്നു. CBSE പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സുന്നി നേതാക്കൾ രംഗത്ത്. വഖഫ് ബോർഡ് പുനഃസംഘടനാ വിഷയത്തിൽ കളവും തെറ്റിദ്ധാരണയും പ്രചരിപ്പിക്കുന്ന ഉമർ ഫൈസിയെ പുറത്താക്കണമെന്നാണ് സംയുക്ത പ്രസ്താവന. സമസ്ത പദവികൾ ഭൌതിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വഖഫ് ബോർഡിൽ 2 RSS-കാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPM വേദിയിൽ കള്ളം പ്രചരിപ്പിച്ചു. ഇത് സമസ്തയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1,200 കോടിയാണ് ചെലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത കുറിപ്പിൽ പറയുന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീംകോടതി. ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത. ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മ പണക്കാരായ കക്ഷികൾക്ക് വേണ്ടി കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സന്ദീപ് മേത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി അടുത്ത ബന്ധമാണെന്ന് അവകാശപ്പെട്ട് മറ്റ് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരുരാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ US പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ യുഎസ് ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര

0: ശാസ്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച് യു എസ് എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി, 18,000+ പുതിയ സീറ്റുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായി ദുബായ് വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 3 അധ്യയന വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ 4.6% സ്ഥിരതയാർന്ന വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: You are listening.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: of the hour.
1: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൾറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
10: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം. ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
9: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽഇഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
11: You are listening to Home 92.2 FM. Home is a feeling.
12: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-0791.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കൂട്ടുകാരോട് തിരുവോണത്തിന് ആശംസകളൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഹോം FM-ൽ ഈ വീടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഗെയിമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് മുങ്ങുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു ഗെയിമിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ മാർക്ക് ആൻഡ് സേവിൽ ഒരു വലിയ റോഡ് ഷോ വരികയാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ അക്ഷയും നിത്യയുമാണ് എത്തുന്നത്. നാളെ വൈകുന്നേരം 7 മണിക്കാണ് മാർക്ക് ആൻഡ് സേവ് മുഹൈസിന അൽഗിസൈസിൽ നമ്മുടെ അക്ഷയും നിത്യയും നിങ്ങളുടെ കൂടെ ചേരുന്നത്. ഓണത്തിന്റെ അടിപൊളി ആഘോഷമാണ് നാളെ നടക്കുന്നത്, വൈകുന്നേരം 7 മണി മുതൽ. അപ്പോൾ മറക്കരുത്, നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാവുന്നതാണ് മാർക്ക് ആൻഡ് സേവ് മുഹൈസിന അൽഗിസൈസിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, ഈ ഒരു ഓണക്കാലത്ത് ഡൂ പേ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനത്തെ കുറിച്ചാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ുള്ളൂ. പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 5 മുമ്പ് നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കാം. ശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID 0586105980 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാവുന്നതാണ്. ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിജയികളെ എങ്ങനെയാണ് നിങ്ങൾ അറിയുക എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. വിജയികളെ സെപ്റ്റംബർ 6 നടക്കുന്ന ഹോം FM നമ്മുടെ തൃശൂർ ഈണം ഇവന്റിലാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഒന്നുകൂടെ പറയാം, വിജയികളെ സെപ്റ്റംബർ 6 നടക്കുന്ന ഹോം FM നമ്മുടെ തൃശൂർ ഈണം ഇവന്റിലാണ് പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈണം 2026 ഡൂ പേ ബൂത്ത് സന്ദർശിക്കാനുള്ള അവസരം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണമെങ്കിലും. നിങ്ങളുടെ മെസ്സേജൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് പേര് ഇന്ന് ആശംസകളൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഓണസദ്യ നമ്മൾ കഴിച്ചത് ടീ കോർണർ കാറ്ററിംഗിൽ നിന്നാണ്, കരാമയിൽ. അവിടെ നല്ല 29 ഐറ്റത്തോടുകൂടിയാണ് ഓണസദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല കിടിലം സദ്യയാണ് കേട്ടോ. നിങ്ങൾക്കും ഇനിയിപ്പോൾ ഇനി കുറേ നാളത്തേക്ക് നമ്മൾ ഓരോ ദിവസവും സദ്യ തന്നെയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, നല്ല സദ്യയായിരുന്നു ടീ കോർണർ കാറ്ററിംഗ് കരാമ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല ഓണപ്പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് നിഷ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും തിരുവോണ ആശംസകളും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കേട്ടിട്ട് വരാം.

0: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
5: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
6: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
7: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: പൊന്നോണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
5: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: സ്വയം വഴിവെട്ടിയവർ ഉണ്ടെങ്കിൽ വരൂ സംസാരിക്കാമെന്ന PV അൻവർ. പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്, വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. വിസ നടപടികൾ താൽക്കാലികമായി നിർത്തി US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവോണം ആഘോഷിക്കുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. സമൃദ്ധിയുടെയും നന്മയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകരുന്ന ആഘോഷമായ ഓണം ലോകമെങ്ങുമുള്ള മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതി. ഓണാശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്ത് പകരട്ടെയെന്ന് മോദി ആശംസിച്ചു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഓണാശംസ അറിയിച്ചത്. കേരള ഗവർണറും മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. തിരുവോണ ദിവസമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. തൃക്കാക്കരയിലും ഗുരുവായൂരിലും വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇന്ന് വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും ഉണ്ടായി. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ഇന്ന് 10,000 പേർക്കാണ് വിശേഷാൽ പ്രസാദ ഊട്ട്. തിരുവോണത്തെ വരവേറ്റ് പ്രവാസി മലയാളികളും. ഓണക്കോടിയുടുത്തും ഓണപ്പൂക്കളമൊരുക്കിയും വീടുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ. തിരുവോണനാളിൽ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുമായ PS പ്രശാന്ത് ആശുപത്രിയിൽ. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ സംസാരിക്കാം സംവദിക്കാമെന്ന PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അടുത്ത 2 പതിറ്റാണ്ട് കാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടി എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്നുറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത്ത് അമേരിക്കയിൽ എത്തുന്നത്. ജന്തർമന്ദറിലെ സമരത്തിലൂടെ ദേശീയ ശ്രദ്ധയിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവ്യാപകമായി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നു. താഴെത്തട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനും പ്രാദേശിക നേതൃനിരയെ വാർത്തെടുക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മഹാരാഷ്ട്രയിൽ ചേർന്ന യോഗത്തിൽ CJPയുടെ ദേശീയ പ്രവർത്തക സമിതി നേരത്തെ രൂപീകരിച്ചിരുന്നു. സിബിഎസ്ഇ പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സുന്നി നേതാക്കൾ രംഗത്ത്. വഖഫ് ബോർഡ് പുനഃസംഘടനാ വിഷയത്തിൽ കളവം തെറ്റിദ്ധാരണയും പ്രചരിപ്പിക്കുന്ന ഉമർ ഫൈസിയെ പുറത്താക്കണമെന്നാണ് സംയുക്ത പ്രസ്താവന. സമസ്ത പദവികൾ ഭൌതിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വഖഫ് ബോർഡിൽ രണ്ട് RSS-കാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPM വേദിയിൽ കള്ളം പ്രചരിപ്പിച്ചു. ഇത് സമസ്തയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1200 കോടിയാണ് ചെലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത കുറിപ്പിൽ പറയുന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീംകോടതി. ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മ പണക്കാരായ കക്ഷികൾക്ക് വേണ്ടി കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സന്ദീപ് മേത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി അടുത്ത ബന്ധമാണെന്ന് അവകാശപ്പെട്ട് മറ്റ് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ US പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ US ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച US എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതെന്നും US സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി. 18,000-ലേറെ പുതിയ സീറ്റുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായി ദുബായ് വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 3 അധ്യയന വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ 4.6% സ്ഥിരതയാർന്ന വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്.
7: Home FM News was brought to you by Dhanya Group of Companies since 1982.
8: Time check.
7: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update.
7: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
9: You are listening.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
1: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോൺ ആശംസകൾ.
0: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
7: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
8: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
9: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ LED യുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
1: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
3: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
0: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
4: You are listening to Home.

0: ഓണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും ഓടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
5: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: നേപ്പാളിൽ പ്രളയം, ഇന്ത്യക്കാരടക്കം 100 പേരെ കാണാതായി. സഹായം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കനത്ത നാശം വിതച്ച നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 20-ലധികം പേരുടെ മരണം സ്ഥിരീകരിച്ചു. 17 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നേപ്പാൾ പോലീസ് അറിയിച്ചു. 100-ലധികം ഇന്ത്യക്കാരടക്കം 400 പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള റസുവാ ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഗ്രാമങ്ങളും 100 ട്രക്കുകളും ഒലിച്ചുപോയ പ്രളയത്തിൽ നേപ്പാളിലെ 1 ഡസനോളം ജലവൈദ്യുത പദ്ധതികൾ തകരാറിലായിട്ടുണ്ട്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ താഴേക്കൊഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യത്തെ നേരിടാൻ യുപി ബീഹാർ അധികൃതർ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അടിയന്തര യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു. നേപ്പാൾ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദർ ഷായുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. നേപ്പാൾ ജനതയ്ക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുമെന്നും സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ സംഘങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 36 മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നു. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയതാണ് ഇവർ. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള സംഘത്തെ മിന്നൽ പ്രളയത്തിൽ പ്രദേശത്തെ മാർക്കറ്റും പാലവുമടക്കം ഒലിച്ചുപോയിട്ടുണ്ട്. മലയാളി സംഘം നിലവിൽ സുരക്ഷിതരാണെന്നാണ് വിവരം. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ, സംസാരിക്കാം, സംവദിക്കാമെന്ന് PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. മലപ്പുറം വെട്ടത്തൂരിൽ കോഴിഫാമിലുണ്ടായ വൈദ്യുതാഘാതത്തിൽ 2 സഹോദരങ്ങൾ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശി ഹംസയുടെ മക്കളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. വൈദ്യുതാഘാതമേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെ സമീപത്തെ കമ്പിയിൽ നിന്നാണ് ഇവർക്ക് വൈദ്യുതാഘാതം ഏറ്റത്. അടുത്ത 2 പതിറ്റാണ്ട് കാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗാണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയാൻ സമഗ്ര ബോധവൽക്കരണം വേണമെന്ന് മോദി. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വേഗത്തിൽ തിരിച്ചറിയാനും നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം വേണം. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. 53rd പ്രഗതി യോഗത്തിലാണ് പ്രധാനമന്ത്രി സൈബർ കുറ്റകൃത്യങ്ങളുടെ സാഹചര്യം വിലയിരുത്തിയത്. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടിയെ എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്നുറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത് അമേരിക്കയിൽ എത്തുന്നത്. CBSE പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1200 കോടിയാണ് ചെലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത കുറിപ്പിൽ പറയുന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീംകോടതി. ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മ പണക്കാരായ കക്ഷികൾക്ക് വേണ്ടി കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സന്ദീപ് മേത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി അടുത്ത ബന്ധമാണെന്ന് അവകാശപ്പെട്ട് മറ്റ് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരുരാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരുരാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇറാൻ യുഎസ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ യുഎസ് പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസിലെ കടൽ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് എല്ലാ മൈനുകളും നീക്കം ചെയ്തു. നീക്കം ചെയ്യാനാവാത്തവ പൊട്ടിത്തെറിച്ചു. ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്നും യുഎസ് നാവികസേന ട്രംപിനെ അറിയിച്ചു. പുതിയ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടപടിക്കെടുക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ്. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ യുഎസ് ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അറബ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ തെറ്റായ തന്ത്രപരമായ തീരുമാനമാണ്. ഇത് ഇറാന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കാനും അവരുടെ നിലപാട് ദുർബലപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടലല്ലെന്നും മറിച്ച് സംഘർഷം ലഘൂകരിച്ച് രാഷ്ട്രീയ പരിഹാരത്തിനുമായി സഹകരിച്ച് പ്രവർത്തിക്കലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച് യുഎസ്. യുഎസ് എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതെന്നും യുഎസ് സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു.
7: Home FM News was brought to you by Dhanya Group of Companies since 1982.
8: Time check.
7: Brought to you by Ozone Cargo.
9: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
8: Time check.
7: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update.
7: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ്
8: 51%.
7: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഹാപ്പി ഓണം എല്ലാവർക്കും. തിരുവോണ ദിനാശംസകൾ നേരുകയാണ്. കുറച്ച് വൈകിട്ടുണ്ടെന്ന് എനിക്കറിയാം, കാരണം വൈകുന്നേരമായല്ലോ. ഓണത്തിന്റെ ഇതായിട്ടുള്ള ആ ഒരു വൈബ് ആവട്ടെ, അല്ലെങ്കിൽ ആ ഒരു കളറാവട്ടെ, രാവിലെ തന്നെ ഇന്നിപ്പോ ഓഫീസിലേക്ക് പോകുന്നവരാണെങ്കിൽ തന്നെയും ഓഫീസിൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ നാലോ മലയാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒത്തുകൂടി ഒരു സദ്യക്ക് വേണ്ടിയിട്ടെങ്കിലും പുറത്തു പോയിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോ നമ്മുടെ ഓഫീസിന്റെ പരിസരത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബിൽഡിംഗിൽ തന്നെ നോക്കുകയാണെങ്കിൽ യൂഷ്വലി കാണുന്നതിന് യൂഷ്വലി ഇത്രയധികം മലയാളികൾ ഈ ഒരു ബിൽഡിംഗിൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് വലിയ സംശയമായിരുന്നു. പക്ഷേ ഇന്ന് തൊട്ടുകൂടെയുള്ള മറ്റ് ജനറേഷൻസിനെയും എല്ലാം, അല്ലെങ്കിൽ മറ്റ് നാഷണാലിറ്റീസിനെ എല്ലാം തന്നെ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ കേരളീയ വസ്ത്രമൊക്കെ അണിഞ്ഞ് ശരിക്കും കേരളത്തിൽ എവിടെയോ വന്ന് ചേർന്നിരിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല, മെജോറിറ്റി ഓഫ് ആളുകളും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇന്നത്തെ ദിവസം തിരുവോണ ദിവസമാണ്. പക്ഷേ അത് മിഡ് ഓഫ് ദി വീക്കിൽ വന്ന് കുറേ പേർ അവധിയൊക്കെ എടുത്ത് വീട്ടിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് ഓഫീസിലേക്ക് വരേണ്ട ദിവസമായിരുന്നിട്ടും അതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് എത്തി ആൻഡ് ഫ്രണ്ട്സിനൊപ്പം പുറത്തൊക്കെ പോയി കിടലിൽ ഒരു സദ്യയൊക്കെ കഴിച്ച് കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷപൂർവ്വം ഈ ഒരു ദിവസത്തെ കൊണ്ടാടിയവരുണ്ട്. അറ്റ് ദ സെയിം ടൈം അധികം മലയാളി കൊളീഗ്സ് ഒന്നും ഇല്ലാത്തവർ മനസ്സിൽ ആ ഒരു ആഘോഷം വലിയ രീതിയിൽ ആഘോഷിച്ചവരുണ്ട്. എന്തായിരുന്നാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം, തിരുവോണ ദിവസം. മലയാളികളുടെ സ്വന്തം ദിവസം അല്ലേ? അപ്പോൾ എന്തായാലും ആഘോഷങ്ങൾ തുടരട്ടെ, ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. എല്ലാ വിധത്തിലുള്ള ആവേശങ്ങളും എല്ലാ ആഘോഷങ്ങൾക്കും ഉണ്ടാവട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഈ ഒരു ഓണത്തിൻ്റെ നന്മ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, അധികം സംസാരിക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇവിടെ കുറേയധികം ഓണം ഗെയിംസ് ഞങ്ങൾ കളിച്ചു, പിന്നെ കുറച്ച് ഡാൻസ് കളിച്ചു, സദ്യ കഴിച്ചു. എല്ലാത്തിൻ്റെയും ക്ഷീണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കണ്ണ് തുറക്കാൻ വയ്യ, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. വരുന്ന ശബ്ദമാണെങ്കിൽ കുഴഞ്ഞു കുഴഞ്ഞ് എങ്ങോട്ടൊക്കെയോ പോകുന്നു. പക്ഷേ സീരിയസ്ലി, അയ്യോ ഇത് വേറൊന്നും കൂടെ കേട്ടോ, നിങ്ങൾ ഇങ്ങനെ അങ്ങ് തെറ്റിദ്ധരിക്കല്ലേ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ നല്ല ഡാൻസൊക്കെ കളിച്ച് തലയൊക്കെ കറങ്ങി നിൽക്കുന്നൊരു വൈബുണ്ടല്ലോ, ഞാനിപ്പോൾ ആ വൈബിലാണ് ശരിക്കുള്ളത്. ആൻഡ് യെസ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ഓണത്തിൻ്റെതായിട്ടുള്ള ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ ഒട്ടും ഡിലേ ഇല്ലാതെ പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോമഫമിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Amore, enda idu ee vandide AC adichu poyalo, idakka sradhikkanna paadu.
8: Sradhikkanna
7: eda mone, poyada poi vandide AC adichu poi.
9: Annam pedikkanna na
10: vandi nere andras lekku vittu. Ee choodathu nammada budget nodukkana quality parts andras le ullu.
7: Ambane, enna vegam po andras lekku, iniyengil sradhikkanna paadu.
8: Anna sradhika
11: ambane pole ningalum sradhichekane. Ee choodathu best auto AC parts in Aldras Auto AC Parts. Aldras, the best cooling solution for all vehicles. Visit aldras.me.
0: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എ സി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ. ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽഇഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0503307916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
6: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
5: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
6: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
5: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
7: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
8: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
9: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
10: You are listening to Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
13: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
14: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
15: You are listening.

0: പൊന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
5: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: നേപ്പാളിൽ പ്രളയം, ഇന്ത്യക്കാരടക്കം 100 പേരെ കാണാതായി. സഹായം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ സംസാരിക്കാമെന്ന PV അൻവർ. ആഭ്യന്തര സുരക്ഷയാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്, വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. വിസ നടപടികൾ താൽക്കാലികമായി നിർത്തി US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിൽ പ്രളയം, ഇന്ത്യക്കാരടക്കം 100 പേരെ കാണാതായി. സഹായം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനത്ത നാശം വിതച്ച നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 20-ലധികം പേരുടെ മരണം സ്ഥിരീകരിച്ചു. 17 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നേപ്പാൾ പോലീസ് അറിയിച്ചു. 100-ലധികം ഇന്ത്യക്കാരടക്കം 400-ഓളം പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള റസുവാ ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഗ്രാമങ്ങളും 100-കണക്കിന് ട്രക്കുകളും ഒലിച്ചുപോയ പ്രളയത്തിൽ നേപ്പാളിലെ 1 ഡസനോളം ജലവൈദ്യുത പദ്ധതികൾ തകരാറിലായിട്ടുണ്ട്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ താഴേക്കൊഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യത്തെ നേരിടാൻ UP ബീഹാർ അധികൃതർ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അടിയന്തര യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു. നേപ്പാൾ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദർ ഷായുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. നേപ്പാൾ ജനതയ്ക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുമെന്നും സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ സംഘങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 36 മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നു. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയതാണ് ഇവർ. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള സംഘത്തെ മിന്നൽ പ്രളയത്തിൽ പ്രദേശത്തെ മാർക്കറ്റും പാലവുമടക്കം ഒലിച്ചുപോയിട്ടുണ്ട്. മലയാളി സംഘം നിലവിൽ സുരക്ഷിതരാണെന്നാണ് വിവരം. നേപ്പാളിൽ പ്രളയം, ഇന്ത്യക്കാരടക്കം 100 പേരെ കാണാതായി. സഹായം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനത്ത നാശം വിതച്ച നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 20-ലധികം പേരുടെ മരണം സ്ഥിരീകരിച്ചു. 17 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നേപ്പാൾ പോലീസ് അറിയിച്ചു. 100-ലധികം ഇന്ത്യക്കാരടക്കം 400-ഓളം പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള റസുവാ ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഗ്രാമങ്ങളും 100-കണക്കിന് ട്രക്കുകളും ഒലിച്ചുപോയ പ്രളയത്തിൽ നേപ്പാളിലെ 1 ഡസനോളം ജലവൈദ്യുത പദ്ധതികൾ തകരാറിലായിട്ടുണ്ട്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ താഴേക്കൊഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യത്തെ നേരിടാൻ UP ബീഹാർ അധികൃതർ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അടിയന്തര യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു. നേപ്പാൾ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദർ ഷായുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. നേപ്പാൾ ജനതയ്ക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുമെന്നും സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ സംഘങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 36 മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നു. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയതാണ് ഇവർ. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള സംഘത്തെ മിന്നൽ പ്രളയത്തിൽ പ്രദേശത്തെ മാർക്കറ്റും പാലവുമടക്കം ഒലിച്ചുപോയിട്ടുണ്ട്. മലയാളി സംഘം നിലവിൽ സുരക്ഷിതരാണെന്നാണ് വിവരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയുമായ PS പ്രശാന്ത് ആശുപത്രിയിൽ. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ സംസാരിക്കാം സംവദിക്കാമെന്ന PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. മലപ്പുറം വെട്ടത്തൂരിൽ കോഴിഫാമിലുണ്ടായ വൈദ്യുതാഘാതത്തിൽ രണ്ട് സഹോദരങ്ങൾ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശി ഹംസയുടെ മക്കളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. വൈദ്യുതാഘാതമേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെ സമീപത്തെ കമ്പിയിൽ നിന്നാണ് ഇവർക്ക് വൈദ്യുതാഘാതം ഏറ്റത്. അടുത്ത രണ്ട് പതിറ്റാണ്ടുകാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയാൻ സമഗ്ര ബോധവൽക്കരണം വേണമെന്ന് മോദി. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വേഗത്തിൽ തിരിച്ചറിയാനും നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം വേണം. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. 53ാമത് പ്രഗതി യോഗത്തിലാണ് പ്രധാനമന്ത്രി സൈബർ കുറ്റകൃത്യങ്ങളുടെ സാഹചര്യം വിലയിരുത്തിയത്. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടിയെ എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്നുറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത്ത് അമേരിക്കയിൽ എത്തുന്നത്. ജന്തർ മന്ദിറിലെ സമരത്തിലൂടെ ദേശീയ ശ്രദ്ധയിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവ്യാപകമായി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നു. താഴെത്തട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനും പ്രാദേശിക നേതൃനിരയെ വാർത്തെടുക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മഹാരാഷ്ട്രയിൽ ചേർന്ന യോഗത്തിൽ CJPയുടെ ദേശീയ പ്രവർത്തക സമിതി നേരത്തെ രൂപീകരിച്ചിരുന്നു. CBSE പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സുന്നി നേതാക്കൾ രംഗത്ത്. വഖഫ് ബോർഡ് പുനഃസംഘടന വിഷയത്തിൽ കളവം തെറ്റിദ്ധാരണയും പ്രചരിപ്പിക്കുന്ന ഉമർ ഫൈസിയെ പുറത്താക്കണമെന്നാണ് സംയുക്ത പ്രസ്താവന. സമസ്ത പദവികൾ ഭൌതിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വഖഫ് ബോർഡിൽ 2 RSSകാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPM വേദിയിൽ കള്ളം പ്രചരിപ്പിച്ചു. ഇത് സമസ്തയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1200 കോടിയാണ് ചെലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത്ത കുറിപ്പിൽ പറയുന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീംകോടതി. ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത. ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മ പണക്കാരായ കക്ഷികൾക്കുവേണ്ടി കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സന്ദീപ് മേത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി അടുത്ത ബന്ധമാണെന്ന് അവകാശപ്പെട്ട് മറ്റ് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇറാൻ US ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ US പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസിലെ കടൽ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് എല്ലാ മൈനുകളും നീക്കം ചെയ്തു. നീക്കം ചെയ്യാനാവാത്തവ പൊട്ടിത്തെറിച്ചു. ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്നും US നാവികസേന ട്രംപിനെ അറിയിച്ചു. പുതിയ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടപടിക്കെടുക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ്. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ US ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അറബ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ തെറ്റായ തന്ത്രപരമായ തീരുമാനമാണ്. ഇത് ഇറാന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കാനും അവരുടെ നിലപാട് ദുർബലപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടലല്ലെന്നും മറിച്ച് സംഘർഷം ലഘൂകരിച്ച് രാഷ്ട്രീയ പരിഹാരത്തിനുമായി സഹകരിച്ച് പ്രവർത്തിക്കലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച് US എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതെന്നും US സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ഇന്ത്യ ചൈന ചർച്ചകൾ തുടരുന്നു. നല്ല അന്തരീക്ഷത്തിൽ ചർച്ച നടക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തിയിൽ ശാന്തിയും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യയും ചൈനയും ഏറെ പരിശ്രമിക്കുന്നുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. തർക്കങ്ങൾ പരിഹരിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സജീവം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വലിയൊരു പ്രതിനിധി സംഘവുമായി ഇന്ത്യയിൽ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി. 18,000+ പുതിയ സീറ്റുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായി ദുബായ് വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 3 അധ്യയന വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ദുബായിൽ പുതിയ അധ്യയന വർഷത്തിൽ 26 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി. 18,000+ പുതിയ സീറ്റുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായി

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
3: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
5: എടാ, 7 പോയി ഷോ തുടങ്ങ്.
6: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 തൊട്ട് 11 വരെ.
7: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
6: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
4: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
11: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
12: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
13: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
14: Affordable and immediate. That's the power of radio advertising.
15: For our special packages, call now or WhatsApp to 055-666-5859.
16: That's 055-666-5859.
17: Home 92.2 FM. Home is a feeling.
18: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൾറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോൺ ആശംസകൾ.
19: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
20: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽഇഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
19: ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
17: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
21: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
22: ഓണപ്പൂവേ, കോമൽപ്പൂവേ.
23: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
6: ഇങ്ങനെ കരയിലാണ് അണന്റെ പ്രശ്നം. എന്താ ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
7: ഏറ്റവും
8: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
9: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
10: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
11: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
12: You are listening to Home 92.2 FM. Home is a feeling.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
14: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
5: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
0: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.

0: ഓണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം, ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ,
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ,
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ.
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM.
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
5: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി.
6: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: നേപ്പാളിൽ പ്രളയം, ഇന്ത്യക്കാരടക്കം 100 പേരെ കാണാതായി. സഹായം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണമാഘോഷിച്ച് മലയാളികൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ.
8: കനത്ത നാശം വിതച്ച നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 20-ലധികം പേരുടെ മരണം സ്ഥിരീകരിച്ചു. 17 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നേപ്പാൾ പോലീസ് അറിയിച്ചു. 100-ലധികം ഇന്ത്യക്കാരടക്കം 400-ഓളം പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള റസുവ ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഗ്രാമങ്ങളും 100-കണക്കിന് ട്രക്കുകളും ഒലിച്ചുപോയ പ്രളയത്തിൽ നേപ്പാളിലെ 1 ഡസനോളം ജല വൈദ്യുത പദ്ധതികൾ തകരാറിലായിട്ടുണ്ട്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ താഴേക്കൊഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യത്തെ നേരിടാൻ യുപി ബീഹാർ അധികൃതർ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അടിയന്തര യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു. നേപ്പാൾ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദർ ഷായുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. നേപ്പാൾ ജനതയ്ക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുമെന്നും സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ സംഘങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 36 മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നു. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയതാണ് ഇവർ. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള സംഘത്തെ മിന്നൽ പ്രളയത്തിൽ പ്രദേശത്തെ മാർക്കറ്റും പാലവുമടക്കം ഒലിച്ചുപോയിട്ടുണ്ട്. മലയാളി സംഘം നിലവിൽ സുരക്ഷിതരാണെന്നാണ് വിവരം.
9: തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ, സംസാരിക്കാം, സംവദിക്കാമെന്ന് PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു.
10: മലപ്പുറം വെട്ടത്തൂരിൽ കോഴിഫാമിലുണ്ടായ വൈദ്യുത ആഘാതത്തിൽ 2 സഹോദരങ്ങൾ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശി ഹംസയുടെ മക്കളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. വൈദ്യുതാഘാതമേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെ സമീപത്തെ കമ്പിയിൽ നിന്നാണ് ഇവർക്ക് വൈദ്യുതാഘാതം ഏറ്റത്.
11: അടുത്ത 2 പതിറ്റാണ്ടുകാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
12: പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്.
13: സൈബർ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയാൻ സമഗ്ര ബോധവൽക്കരണം വേണമെന്ന് മോദി. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വേഗത്തിൽ തിരിച്ചറിയാനും നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം വേണം. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. 53rd പ്രഗതി യോഗത്തിലാണ് പ്രധാനമന്ത്രി സൈബർ കുറ്റകൃത്യങ്ങളുടെ സാഹചര്യം വിലയിരുത്തിയത്.
14: RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടിയെ എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി.
11: ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്ന് ഉറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത് അമേരിക്കയിൽ എത്തുന്നത്. CBSE പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1200 കോടിയാണ് ചെലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത കുറിപ്പിൽ പറയുന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീംകോടതി. ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത. ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മ പണക്കാരായ കക്ഷികൾക്ക് വേണ്ടി കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സന്ദീപ് മേത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി അടുത്ത ബന്ധമാണെന്ന് അവകാശപ്പെട്ട് മറ്റ് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദറൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇറാൻ യുഎസ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ യുഎസ് പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസിലെ കടൽ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് എല്ലാ മൈനുകളും നീക്കം ചെയ്തു. നീക്കം ചെയ്യാനാവാത്തവ പൊട്ടിത്തെറിച്ചു. ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്നും യുഎസ് നാവികസേന ട്രംപിനെ അറിയിച്ചു. പുതിയ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടപടി കടുക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ്. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ യുഎസ് ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അറബ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ തെറ്റായ തന്ത്രപരമായ തീരുമാനമാണ്. ഇത് ഇറാന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കാനും അവരുടെ നിലപാട് ദുർബലപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടലല്ലെന്നും മറിച്ച് സംഘർഷം ലഘൂകരിച്ച് രാഷ്ട്രീയ പരിഹാരത്തിനുമായി സഹകരിച്ച് പ്രവർത്തിക്കലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച് യുഎസ്. യുഎസ് എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതെന്നും യുഎസ് സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
14: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൾട്രാസ് ഓട്ടോ എ സി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
0: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0503307916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
6: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
7: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
8: You are listening to Home 92.2 FM. Home is a feeling.
9: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
6: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
7: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
8: You are listening to Home.

0: ഓണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം, ആഹാ,
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ,
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ,
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ.
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM.
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
5: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി.
6: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: നേപ്പാളിൽ പ്രളയം, ഇന്ത്യക്കാരടക്കം 100 പേരെ കാണാതായി. സഹായം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കനത്ത നാശം വിതച്ച നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 20-ലധികം പേരുടെ മരണം സ്ഥിരീകരിച്ചു. 17 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നേപ്പാൾ പോലീസ് അറിയിച്ചു. 100-ലധികം ഇന്ത്യക്കാരടക്കം 400-ഓളം പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള റസുവാ ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഗ്രാമങ്ങളും 100-കണക്കിന് ട്രക്കുകളും ഒലിച്ചുപോയ പ്രളയത്തിൽ നേപ്പാളിലെ 1 ഡസനോളം ജല വൈദ്യുത പദ്ധതികൾ തകരാറിലായിട്ടുണ്ട്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ താഴേക്കൊഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യത്തെ നേരിടാൻ യുപി ബിഹാർ അധികൃതർ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അടിയന്തര യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു. നേപ്പാൾ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. നേപ്പാൾ ജനതയ്ക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുമെന്നും സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ സംഘങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 36 മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നു. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയതാണ് ഇവർ. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള സംഘത്തെ മിന്നൽ പ്രളയത്തിൽ പ്രദേശത്തെ മാർക്കറ്റും പാലവുമടക്കം ഒലിച്ചുപോയിട്ടുണ്ട്. മലയാളി സംഘം നിലവിൽ സുരക്ഷിതരാണെന്നാണ് വിവരം. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെപ്പോലെ സ്വയം വഴിവെട്ടിയവരുണ്ടെങ്കിൽ വരൂ, സംസാരിക്കാം, സംവദിക്കാമെന്ന് PV അൻവർ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട്? നിലപാടുള്ളതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. മലപ്പുറം വെട്ടത്തൂരിൽ കോഴിഫാമിലുണ്ടായ വൈദ്യുതാഘാതത്തിൽ 2 സഹോദരങ്ങൾ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശി ഹംസയുടെ മക്കളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. വൈദ്യുതാഘാതമെത്തിയവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെ സമീപത്തെ കമ്പിയിൽ നിന്നാണ് ഇവർക്ക് വൈദ്യുതാഘാതം ഏറ്റത്. അടുത്ത 2 പതിറ്റാണ്ടുകാലത്തേക്കുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പദ്ധതി അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047-ഓടെ വികസിത രാജ്യമായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ശക്തമായ ആഭ്യന്തര സുരക്ഷയുടെ അടിത്തറയിലാണെന്ന് അമിത്ഷാ. നുഴഞ്ഞുകയറ്റം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, ഉയർന്നുവരുന്ന മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച മിസൈലുകളുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് കൈമാറുക. ആണവ വാഹകശേഷിയുള്ള ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി അടക്കം നിർമ്മിക്കാൻ ഇനി രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കൈമാറ്റത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയാൻ സമഗ്ര ബോധവൽക്കരണം വേണമെന്ന് മോദി. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വേഗത്തിൽ തിരിച്ചറിയാനും നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം വേണം. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. 53-ാമത് പ്രഗതി യോഗത്തിലാണ് പ്രധാനമന്ത്രി സൈബർ കുറ്റകൃത്യങ്ങളുടെ സാഹചര്യം വിലയിരുത്തിയത്. RSS മേധാവി മോഹൻ ഭഗവതിന്റെ മാഡിസൺ സ്ക്വയർ പരിപാടി എതിർത്ത് ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ മാസം 29 നടക്കുന്ന RSS മേധാവിയുടെ പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൊറാൻ മംദാനി. എന്നാൽ ഈ സ്വകാര്യ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിൽ സാധിക്കുമെന്ന് ഉറപ്പില്ലെന്നും മംദാനി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിക്കാണ് മോഹൻ ഭഗവത് അമേരിക്കയിൽ എത്തുന്നത്. CBSE പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയത്തിനുള്ള വെബ്സൈറ്റ് പോർട്ടൽ വീണ്ടും തുറക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തേക്ക് സമയം അനുവദിച്ചിരുന്നുവെന്നും അത് വീണ്ടും തുറക്കുന്നത് പുതിയ അവകാശവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും കോടതി വ്യക്തമാക്കി. കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടിന്റെ വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേത്താണ് വീഡിയോ എക്സിലൂടെ പങ്കുവച്ചത്. പുതിയ പാർലമെന്റ് പണിയാൻ 1200 കോടിയാണ് ചെലവഴിച്ചത്. മഴക്കാലത്ത് അവസ്ഥ പരിതാപകരമെന്നും സുപ്രിയ ശ്രീനേത കുറിപ്പിൽ പറയുന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീംകോടതി. ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത. ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മ പണക്കാരായ കക്ഷികൾക്ക് വേണ്ടി കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സന്ദീപ് മേത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി അടുത്ത ബന്ധമാണെന്ന് അവകാശപ്പെട്ട് മറ്റ് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ഹോർമുസിൽ താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന ഇറാന്റെയും ഒമാന്റെയും സംയുക്ത പ്രസ്താവന. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചിയും തമ്മിൽ ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം ഉന്നയിച്ചതെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. ഹോർമുസിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇറാൻ യുഎസ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഹോർമുസ് ജലപാത തുറക്കുന്നതിന് വീണ്ടും നിബന്ധന വെച്ച ഇറാൻ. ജലപാത തുറക്കുന്നതിന് ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ യുഎസ് പാലിക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാവാദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലപാതയിലൂടെ ആയിരിക്കണമെന്നും പുറത്തുകടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസിലെ കടൽ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് എല്ലാ മൈനുകളും നീക്കം ചെയ്തു. നീക്കം ചെയ്യാനാവാത്തവ പൊട്ടിത്തെറിച്ചു. ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്നും യുഎസ് നാവികസേന ട്രംപിനെ അറിയിച്ചു. പുതിയ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടപടി കടുക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ്. ഇറാനും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കുമെതിരെ യുഎസ് ഉപരോധം കടുപ്പിച്ചതോടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും ഈ ഘട്ടമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ അവസാനമായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അറബ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങൾ തെറ്റായ തന്ത്രപരമായ തീരുമാനമാണ്. ഇത് ഇറാന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കാനും അവരുടെ നിലപാട് ദുർബലപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടലല്ലെന്നും മറിച്ച് സംഘർഷം ലഘൂകരിച്ച് രാഷ്ട്രീയ പരിഹാരത്തിനുമായി സഹകരിച്ച് പ്രവർത്തിക്കലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച് യുഎസ്. യുഎസ് എംബസികളിലും കോൺസുലേറ്റുകളിലും പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് സൌകര്യമൊരുക്കുന്നതിനായാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതെന്നും യുഎസ് സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവ് അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
8: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to

0: India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
1: ുള്ളുന്ന മരുഭൂമി ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാം ഓണമോ?
1: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
10: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
1: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
10: മാർക്കൻസേവ് മുഹേസിന അൽക്കിസേസ്.
1: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
10: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും
9: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
7: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോൺ ആശംസകൾ.
11: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-33-07-916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. ABC Cargo-യുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
3: Yeah.
4: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
5: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
6: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
5: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
7: സാൻഡ്
5: ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാണോ?
6: മൂന്നാണം മാർക്കൻ സേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
5: മാർക്കൻ സേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
6: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
5: മാർക്കൻ സേവ് മുഹേസന അൽക്കിസേസ്.
6: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
5: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻ സേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
4: പൊന്നോണം വിത്ത് മാർക്ക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
9: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
10: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
11: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.

0: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
1: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
0: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
1: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
0: മാർക്കൻസേവ് മുഹേസിന അൽക്കുസേസ്.
1: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
0: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
2: Ponnonam with Mark and Save and Home 92.2 FM energized by RV Entertainments.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
10: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽഇഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
12: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
13: You are listening to Home

0: പൊന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാം ഓണം
4: മാർക്കൻസേവിൽ നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
3: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
4: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
3: മാർക്കൻസേവ് മുഹേസിന അൽക്കുസേസ്.
4: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
3: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
2: With Mark and Save and Home 92.2 FM, energized by RV Entertainments.
1: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എസി സ്പെയർ പാർട്സിന്റെ പൊന്നോൺ ആശംസകൾ.
0: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാണോ?
5: മൂന്നാണം മാർക്കം സേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
4: മാർക്കം സേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
5: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
4: മാർക്കം സേവ് മുഹേസന അൽക്യുസേസ്.
5: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
4: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കം സേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
1: പൊന്നോണം വിത്ത് മാർക്ക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
6: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
7: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
8: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ,
7: നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാം ഓണം
14: മാർക്കൻസേവിൽ നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
15: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
14: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
15: മാർക്കൻസേവ് മുഹേസിന അൽക്കുസേസ്.
14: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
15: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
12: With Mark and Save and Home 92.2 FM, energized by RV Entertainments.
16: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
17: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽഇഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
18: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
19: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.

0: ഓണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം, ആഹാ,
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ,
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ,
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ.
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM.
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
6: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
3: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
4: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
7: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
9: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
13: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
14: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
1: With Sand Dunes, only on Home 92.2 FM.
3: അപ്പൊ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
0: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ. ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽഇഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
7: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-585. Mariyate. Radio advertising vadi ningalde brand UAE vipaniyil ethikkan njangal sahayikkunnu.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.